0: 3 3 0 4 9 2 7 3 3 3 3 3. അതുപോലെ നമുക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, 9 4 9 5 7 3 0 3 3 3. 9 4 9 5 7 3 0 3 3 3. അപ്പൊ നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാം, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം, വിഷസൊക്കെ കേൾക്കാം, അത് വിഷസൊക്കെ നമുക്ക് അറിയിക്കാം. അങ്ങനെ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഏറ്റവും മനോഹരമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം എന്തായാലും ഇത് ജൂലൈ മാസം തുടങ്ങിയല്ലേ, നമ്മളെപ്പോഴും പറയാറുണ്ട് ഇത് പെട്ടെന്നാണ് ഓരോ ദിവസവും പോകുന്നതെന്ന് അല്ലേ. അങ്ങനെ ജൂൺ മാസവും കഴിഞ്ഞ് നമ്മൾ ജൂലൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു മാസം കൂടെ കഴിയുമ്പോൾ വീണ്ടും എന്താണ് നമ്മുടെ ഓണം ഇങ്ങ് വന്നു അടുത്തു എന്ന് തന്നെ പറയാമല്ലേ. അപ്പൊ അതിൻ്റെയൊക്കെ ഇങ്ങനെ ശരിക്കും ഇപ്പൊ ഈ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രകൃതി നമ്മളെ കാണിച്ചു തരും ഓരോ കാര്യങ്ങൾ, ആ ഓണം അടുക്കുന്നു, ഓണം എത്താറായിന്ന്. പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയയും അല്ലെ റീൽസും ഒക്കെയാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്, അയ്യോ ഓണം അടുത്തു. അത് കാണുമ്പോൾ തന്നെ ഇഷ്യൂ ചില റീൽസൊക്കെ കാണുമ്പോഴേ, കാരണം നമ്മുടെ ഓണക്കോടി ഇനി എന്താണ്, ചിലപ്പോൾ സെറ്റും മുണ്ടും സെറ്റ് സാരി അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഉടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കുറച്ച് മോഡൽസൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഓരോ റീൽസൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് അയ്യോ ഓണം ഇങ്ങനെ അടുത്തല്ലോ എന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഓരോ വർഷവും ജൂലൈ 2 വേൾഡ് UFO ഡേ ആണ് കേട്ടോ. അതായത് അജ്ഞാത പേടകങ്ങളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുമുള്ള ഗവേഷണങ്ങളെയും ആകാശത്ത് അജ്ഞാത വസ്തുക്കളെ കാണുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത്. കൂടാതെ വർഷത്തിന്റെ കൃത്യം പകുതി വരുന്ന ഒരു ദിവസം കൂടിയാണെന്നാണ് പറയുന്നത് കേട്ടോ, ജൂലൈ 2. അപ്പൊ ആ ഒരു പ്രത്യേകത കൂടി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിലെ ഫേസ്റ്റ് കോളറിലേക്ക് നമ്മൾ പോവുകയാണ്. ആരാണ് ആ ഒരു കോളർ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ്
0: അനിൽ ചേട്ടാ. അടിച്ചു മോനെ അല്ലേ?
1: അടിച്ചു മോനെ.
0: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സും താങ്കൾ
1: അങ്ങനെയാണല്ലേ.
0: എന്തോ
1: ദേവതയാണല്ലേ?
0: കേട്ടില്ല,
1: ദേവതയാണ് അപ്പൊ അല്ലേ?
0: രേവതി ഞാനാണോ? അയ്യോ, അവരെയൊന്നും വെച്ച് കമ്പയർ ചെയ്യരുതേ. മീൻസ് അതൊക്കെ ഓ, അവ അനിൽ ചേട്ടൻ ഓർക്കുന്നുണ്ടോ? ഓ, പിന്നെ കമ്പയർ ചെയ്താലും ഓക്കെ. അനിൽ ചേട്ടാ പറയൂ, എന്താണ്, ആർക്കാണ് ഇന്നത്തെ ആശംസ?
1: എന്റെ കൂട്ടുകാരൻ വിഷ്ണു.
0: ആ,
1: വിഷ്ണുവിന്റെ മോളുടെ 1 ബർത്ത്ഡേ ആണ്.
0: ഓക്കെ.
1: ഇവിടെ ഇല്ല, അവര് ഇവിടെ വിദേശത്ത. 1 ബർത്ത്ഡേ ആവശ്യം. ഇനാര.
0: എന്താണ്?
1: ഇനാര.
0: ഇനാര, കൊള്ളാലോ. ഇനി വിളിക്കുമ്പോ ചോദിക്കണം എന്താണ് ആ ഒരു പേരിന്റെ മീനിങ് എന്നുള്ളത് കേട്ടോ.
1: ഞാനൊന്ന് പഠിക്കാൻ തന്നെ കൊറേ പാടു.
0: ഏതാ പേരാണോ? ഈ എഴുതി വെച്ച് നോക്കി പറയുക അല്ലേ, സത്യല്ലേ? ഇനാര, ഇനാര എന്ന് പറയുമ്പോ നമ്മള് പെട്ടെന്ന് വിചാരിക്കുന്നത് ഒന്നെങ്കിൽ ഐ വരും അല്ലെങ്കിൽ ഇ വരും. ഇ എൻ എ ആർ എ അങ്ങനെയാണോ ഇനാര? അല്ലെങ്കിൽ ഡബിൾ എൻ ഐ ആണ്? അതെ, ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ഇ ഐ, നമുക്ക് പറയാൻ പറ്റില്ല. യെസ്, ഓക്കെ. അപ്പൊ ഇനാര,
1: ഹാപ്പി ബർത്ത്ഡേ. അതേപോലെ വിഷ്ണുവിനും വൈഫിനും.
0: ഓക്കെ അനിൽ ചേട്ടാ, അപ്പൊ ചേട്ടന്റെ കൂട്ടുകാരൻ വിഷ്ണു, അദ്ദേഹത്തിന്റെ മകൾ ഇനാര. ഓക്കെ. അപ്പോ ഇനാരക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അപ്പോൾ അങ്ങോട്ട് തുടങ്ങിയാണ്. ഇനി ജീവിതത്തില് ഒരുപാട് ഒരുപാട് ഉയർച്ചകൾ കുഞ്ഞിന് ഉണ്ടാവട്ടെ, ഒരുപാട് നല്ല നിമിഷങ്ങൾ ജീവിതത്തില് ഉണ്ടാവട്ടെ, ഒരുപാട് മനോഹരമാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ, ഒരുപാട് ജന്മദിനങ്ങൾ ഇനിയും ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു കേട്ടോ. ഓക്കെ, അത് വേണം, അത് വേണം. ഓക്കെ, അപ്പോൾ അനിൽ, താങ്ക് യു സോ മച്ച്. അനിൽ ചേട്ടനും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ ഞങ്ങൾ നേരുന്നു കേട്ടോ. ഓക്കെ, ശരി ശരി. ഇനാര എന്തല്ലേ, ചില ചില വ്യത്യസ്തമായ പേരുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില പേരുകളൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഇങ്ങനെ ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പേരുകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ നിങ്ങൾക്കിടയിലുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കാളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്? ആ, പറഞ്ഞോളൂ, ഇന്ന് ആശംസ ആർക്കാണ്?
2: ഇന്ന് ആശംസ ആദ്യമായിട്ട് കുമരകൻ ടീമിനെ വിശ്വസിക്കുന്നു. പിന്നെ മുഹമ്മദ് കവടക്കെ വരുന്നൊരു, പിന്നെ നമ്മുടെ തിരുവല്ല 90 FM റേഡിയോ വെക്കുന്ന

0: ഞാൻ ശ്രോതാക്കൾക്കും വിശ്വസിക്കുന്നു.
1: ഓക്കെ, ശരി. അപ്പൊ അൻസാർ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ. അപ്പോ നമ്മുടെ അനിൽ ചേട്ടന് ശേഷം ഇപ്പോൾ വിളിച്ചത് അൻസാർ ചേട്ടനാണ്, കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും. ചേട്ടന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ ആശംസകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി, നമുക്ക് നേരിട്ട് അതുപോലെ മെസ്സേജിലൂടെ ഒക്കെ വരുന്നുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ ഇനിയും പോകാം ഒരു പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: லட்சுமி சில்க்ஸ் திருவல்ல முத்தூர் ஏட்டுமானூர்.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: അങ്ങനെ ദാ സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റും 51 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളർ ഉണ്ട് കൂടെ, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: രാജപ്പൻ പാലപ്ര. രാജപ്പൻ ചേട്ടാ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
1: ആശംസ റേഡിയോ ശ്രോതാക്കളും മറ്റാവോട്ടുള്ളവരും ഒക്കെ കാണും ധാരണയിലൂടെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇരിക്കട്ടെ ഇന്നത്തെ ആശംസ. പിന്നെ അമൃതയ്ക്കും ഇരിക്കും.
0: താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ രാജപ്പൻ ചേട്ടനും ഫാമിലിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
1: ആയിക്കോട്ടെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മുടെ പാലപ്രയിൽ നിന്നും രാജപ്പൻ ചേട്ടനാണ് ആശംസ അറിയിച്ചത്. ഇനി നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് പോകാം. ആരൊക്കെയാണ് ഇന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. സുലൈ ചേട്ടൻ, ഒരുപാട് പേരുടെ ആഗ്രഹം സഫലമാക്കാൻ ചില സഹനങ്ങൾ നാം ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഒരുപാട് പേരുടെ പുഞ്ചിരി കാണുമ്പോൾ സഹനങ്ങൾ സന്തോഷങ്ങളായി മാറും. ശുഭദിനം നേരുന്നു സുലൈ. ഓക്കെ, സുലൈ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഈ ഒരു നല്ല ദിവസത്തിന്റെ കേട്ടോ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുലഭ ചേച്ചിയുടെ ഒരു പിക്ചർ മെസ്സേജ് ഉണ്ട്. ഒരു സൺറൈസ് ഒക്കെ ഇങ്ങനെ അല്ലേ, സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഉദയങ്ങളാവട്ടെ ഓരോ ദിവസവും എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു സുലഭ ചേച്ചി. ഓക്കെ, ഗുഡ് മോർണിംഗ്. അടുത്തത് നമ്മുടെ അഷ്റഫി ഏട്ടന്റെ മെസ്സേജാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് പ്രകാശം പരത്തുന്ന വിളക്ക് പോലെ ആവണം. നന്മയും സ്നേഹവും അറിവും എല്ലാം മറ്റുള്ളവരിലേക്ക് പകരണം. സമ്പത്ത് കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും സന്മനസ്സുകൊണ്ട് സഹായിക്കണം. നമുക്കെന്ന പോലെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും ആഗ്രഹിക്കണം ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ശുഭദിനം നേരുന്നു ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം. അപ്പൊ അഷ്റഫ് ഏട്ടന്റെ മെസ്സേജാണ് നമ്മൾ വായിച്ചത്. അഷ്റഫ് ഏട്ടാ, ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണിത്? പേരില്ല, പേരില്ല രാജ്യത്തെ രാജകുമാരി. ഈ രാജകുമാരി ആരാണ്? ഗുഡ് മോർണിംഗ്. സ്നേഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ഐശ്വര്യപൂർണമായ നല്ലൊരു

ദിനം ആശംസിക്കുന്നു. ഹാപ്പി വ്യാഴാഴ്ച, ഇന്ന് ജൂലൈ 2. ഓക്കെ, ലക്ഷ്മി എന്നാണോ ചേച്ചിയുടെ പേര്? ലക്ഷ്മി. ഓക്കെ, ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, സുപ്രഭാതം എന്ന് പറഞ്ഞുകൊണ്ട് വിജി ചേച്ചിയുടെ മെസ്സേജും ഇതായെത്തി കേട്ടോ. അങ്ങനെ അങ്ങനെ ആശംസകളൊക്കെ മെസ്സേജിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് വരാനുണ്ട്, ഒരുപാട് വായിക്കാനുണ്ട്. അതിലേക്കൊക്കെ എത്താം മറ്റൊരു മനോഹരമായ പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

എന്തല്ലേ പാട്ട്, എത്ര കേട്ടാലും മതിവരാത്ത മനോഹരമായിട്ടുള്ള എത്ര ഇത്ര ഗാനങ്ങളാണ് നമുക്കുള്ളത്. ആ ഒരു പാട്ട്, നമുക്കിഷ്ടമുള്ള ഗാനം കേൾക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് രാവിലെ ഇങ്ങനെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഉണ്ടോ? പോസിറ്റീവ് ഉണ്ടല്ലോ, അതാണല്ലേ. കാരണം നമ്മുടെ ജീവിതത്തിലെ ചില സന്തോഷങ്ങൾ ഇങ്ങനെ ഇരിക്കും. കാരണം ഒരു പ്രഭാതത്തെ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ മനോഹരമാക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മതിയെന്നേ. ഒരു പാട്ട് അല്ലെങ്കിൽ നല്ലൊരു പുഞ്ചിരി അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ആ ഒരു ജീവിതത്തെ ഏറ്റവും അടിപൊളിയാക്കിയായിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എന്തായാലും നല്ല ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തികയും ഉണ്ട്. വിളിക്കാം, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ അറിയിക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ 0469273033 0469273033 0469273033. അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ് കേട്ടോ, വടക്കേ വാവനൂർ. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. സ്നേഹത്തിന് വില പറയുന്നവരെ അല്ല നമുക്ക് ആവശ്യം, സ്നേഹത്തിന് വില കൽപ്പിക്കുന്നവരെയാണ് നമുക്ക് വേണ്ടത്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളിലൂടെ കടന്നുപോകുന്ന നമ്മുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും 1000 ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓക്കേ, അപ്പോൾ മുഹമ്മദ് ഏട്ടാ, മുഹമ്മദ് ഏട്ടൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുകയാണ് കേട്ടോ. നല്ല ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ് നദീറത്തെയാണ്. ജീവനുള്ളപ്പോൾ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക, കാരണം ഓർമ്മകളേക്കാൾ വലുതാണ് ഒപ്പമുള്ള നിമിഷങ്ങൾ. ശുഭദിനം നേരുന്നു. എന്റെ അമൃതമോൾക്കും മാക്ഫാസ്റ്റ് റേഡിയോയിലെ പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും വിശേഷ ദിവസമുള്ളവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസകൾ. അമൃതമോളെ, ഒരു സന്തോഷം പറയാനുണ്ട്. ഇത് റേഡിയോ വഴി കിട്ടിയ ഒരു സന്തോഷമാണ് കേട്ടോ. പറയട്ടെ, പിന്നെ പറയൂ, അതൊക്കെ കേട്ടിട്ട് വേണം ഞങ്ങൾക്കും ഒന്ന് സന്തോഷിക്കാൻ. എന്താണ്? എന്റെ കാതോരം കൂട്ടുകാർ മലപ്പുറത്തേക്ക് ട്രെയിൻ കയറിയിട്ടുണ്ട്. ഓഹോ, ഇതൊക്കെ എപ്പോ? എല്ലാവരും ഇല്ല, കുറച്ചു പേര്. ആരൊക്കെയെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാം. മറ്റുള്ളവർക്ക് ഓരോ ബുദ്ധിമുട്ട് കാരണം വരാൻ പറ്റിയില്ല, പിന്നീട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. ബാക്കി എല്ലാ വിവരങ്ങളും ഞാൻ നാളെ പറയും. എന്തായാലും എന്റെ മാക്ഫാസ്റ്റ് റേഡിയോയിൽ കിട്ടിയ എന്റെ മുത്തുമണികളാണ് എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വരുന്ന പാചകത്തിന്റെ ഒരു തിരക്കിലാണ്. കുറച്ചു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവരെ കൂട്ടിക്കൊണ്ട് വരണം. അതുപോലെ ഓക്കെ അമ്പോ. അപ്പോ ഈ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന കുറേ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ ശബ്ദങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് മാത്രം മനസ്സിലാവുന്ന, തിരിച്ചറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ മാത്രമായിരുന്നവരാണ് പിന്നീട് നേരിട്ട് കാണാനുള്ള ഒരു ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനെ ഇതിങ്ങനെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാറില്ലേ, ചില ഒരു യാത്രയിൽ അതിനിടയിൽ വെച്ച് കയറുന്നവരും ഒരുപാട് പേരുണ്ട്. അങ്ങനെ അങ്ങനെ ഈ ഒരു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇതിനൊരു കാരണമാകുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പം നല്ല രീതിയിൽ മനോഹരമാക്കിക്കൊണ്ട് ഈ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കയറിയവരോട് ഒരു കാര്യം, അപ്പോൾ ഈ ഒരു യാത്ര ഏറ്റവും അടിപൊളിയാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ അടിച്ചു പൊളിക്ക്. ബാക്കി വിശേഷങ്ങളൊക്കെ പറയാമെന്ന് നദർത്ത പറഞ്ഞിട്ടുണ്ട്. നദർത്ത, ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നദർത്തയ്ക്കും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ നേരുന്നു കേട്ടോ. അടുത്തത് പ്രേമചേച്ചിയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. മനസ്സിന് വല്ലാതെ വിഷമം ഉണ്ടാകുമ്പോൾ അടുപ്പമുള്ള ഒരാളോട് സംസാരിക്കുക, ഒരു നല്ല പുസ്തകം വായിക്കുക, ഒരു യാത്ര പോവുക, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുക, ഇത്രയൊക്കെ മതി നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകാൻ. ഷോ, അങ്ങനത്തെ വാശികളോ ബലമൊന്നും പിടിക്കരുത് പ്രേമചേച്ചി. ചിലർക്കുണ്ടല്ലോ, ചിലർക്ക് ആ ഒരു സങ്കടം എന്താണെങ്കിലും അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് ഇല്ല, ഞാൻ സന്തോഷിക്കത്തില്ല, എനിക്കിങ്ങനെ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കണം എന്ന് വാശിയുള്ളവരാണ്. ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും ഒരു നമുക്കൊക്കെ എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം മതി അല്ലേ ഒരു സങ്കടം വരാനായിട്ട്. അതിനെ പിന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വലുതാക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതാണ് ചിലർക്കൊരു സുഖം. അപ്പോൾ ഈ പറയുന്ന ഇത്രയുള്ള ഈ രീതിയിലുള്ളൊക്കെ മെസ്സേജുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ വിട്ടുകൊണ്ട് ഇനി എന്ത് സന്തോഷം, സന്തോഷങ്ങളെ കണ്ടെത്തി പോകൂ, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ പ്രേമചേച്ചി, നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ പ്രാർത്ഥനകൾ പ്രേമചേച്ചിക്കും ഫാമിലിക്കും നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ്. ഒരാളെ കാണുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷമല്ല, ഒരാളെ കാണാതിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സങ്കടമാണ് അയാളെ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. ഹൃദയപൂർവ്വം ശുഭദിനം.
എന്തൊക്കെയല്ലേ, ഏതൊക്കെ ആ ഒരു മെസ്സേജുകളെ. ഹായ് അമൃത കർത്തിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇനാരയുടെ ഫോട്ടോ, കുഞ്ഞിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. സുന്ദരിക്കുട്ടി, സുന്ദരിമണി. ഓക്കെ, അപ്പോ കുഞ്ഞിനും ഒരിക്കൽ കൂടി ആശംസകൾ, അതുപോലെ അനിൽ ചേട്ടനും നല്ല നല്ല ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അങ്ങനെ ആശംസകളൊക്കെ ദേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അടുത്തൊരു ഗാനത്തിലേക്ക് പോയിട്ട് ഓടിയെത്താം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: യെസ്, അപ്പതാ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 36 മിനിറ്റും 50 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ ആശംസകളൊക്കെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ താമസിക്കാതെ വേഗം തന്നെ അറിയിച്ചോളൂ. ഇന്നത്തെ ആശംസ ഇന്ന് തന്നെ എല്ലാവരിലേക്കും എത്തട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. സുജ ചേച്ചി, ഇരുവി പേരൂരിൽ നിന്നുള്ള സുജ ചേച്ചിയാണ്. ഇവിടെ 2 സുജമാരുണ്ട്, ഒരു സുജ വള്ളംകുളവും സുജ ഇരുവി പേരൂരും. അപ്പോൾ ഇത് സുജ ഇരുവി പേരൂർ. ഓരോ പുലരിയും മനോഹരമാണ്. പുതിയ ചിന്തകളും പുതിയ പ്രതീക്ഷകളുമായി സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ്, സ്നേഹത്തോടെ എല്ലാ ആർജയമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുജി ചേച്ചിയുടെ മെസ്സേജാണ് ഞാനിപ്പോൾ വായിച്ചത്. സുജി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. നല്ല നല്ല ദിവസങ്ങളാവട്ടെ. നേടാൻ ഇനിയും ഒരുപാടുള്ളപ്പോൾ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് എന്തിനു വിഷമിക്കണം? വിഷമിക്കരുത്. സ്നേഹത്തോടെ നേരുന്നു ശുഭദിനം. ഇനി എന്ത് എന്ന ചോദ്യത്തെക്കാൾ ഇനിയും സാധിക്കും എന്ന പ്രതീക്ഷയിലേക്ക് മനസ്സെല്ലാവരുടേത് എല്ലാവരുടെയും വളരട്ടെ. പ്രതീക്ഷയുള്ളിടത്തോളം ഒരു നഷ്ടവും അവസാനമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ്. അമ്പിളി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ശരിക്കുമേ, നമ്മുടെ ഈ ഒരു രാവിലത്തെ അല്ലെങ്കിൽ ഈ ഒരു മോർണിംഗ് ഷോ മാത്രം കേട്ടാൽ മതി എന്തെങ്കിലുമൊക്കെ സങ്കടമുള്ളവരെയൊക്കെ പറക്കാനായിട്ടല്ലേ. ചിലപ്പം നമ്മളിപ്പോൾ പറയല്ലേ, ഇനിയിപ്പോൾ എത്രയൊക്കെ ഉപദേശിച്ചെന്ന് പറഞ്ഞാലും ചിലരെ അല്ലെങ്കിൽ ഉപദേശം കൊണ്ടൊന്നും അത് എല്ലാവരും കേൾക്കണം എന്നില്ല. പക്ഷെ നമ്മളൊന്ന് മനസ്സുകൊണ്ടൊന്ന് മനസ്സിലാക്കിയാൽ, പല കാര്യങ്ങളും ഒന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നല്ല സന്തോഷങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് അല്ലേ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ നിങ്ങൾ ഡൗൺ ആണെങ്കിൽ നമ്മുടെ ഈ ഗ്രീറ്റിംഗ് കാർഡ്സ് ഒന്ന് കേട്ടാൽ മതിയെന്നേ. ഇത്ര ഇത്ര മെസ്സേജുകളാണ് വരുന്നത് അല്ലേ. ശരിക്കും പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, മനസ്സറിഞ്ഞ് പല മെസ്സേജുകളും സ്പോട്ടിൽ എത്തുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വരുന്ന മെസ്സേജുകളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ ചിന്തിക്കൂ. നല്ലത് ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കൂ. നല്ല നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കൂ. കഴിഞ്ഞതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും നമ്മൾ ആലോചിക്കരുത്. നമ്മൾ പറയാറില്ലേ, ഈ ഒരു നിമിഷത്തിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്ത കോളറിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ്. ആരാണ് ഇവിടെ ഒരു ഗുഡ് മോർണിംഗ്? മോർണിംഗ്. ഹലോ, സുഭദ്ര ചേച്ചി. ഞാനൊരു ഒരു ഈ ഒരു ഉത്സവപ്പറമ്പിലൊക്കെ നിൽക്കുന്ന ഒരു പ്രതീതി. എന്താണെന്നറിയോ? എന്താണ് പറയൂ. ഈ നമ്മൾ പറയത്തില്ലേ, ഹലോ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ശ്രദ്ധയ്ക്ക് ശ്രദ്ധയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു എക്കോ ഇതങ്ങ് പോവാ, റിവേർബ് അങ്ങ് പോവാ. അപ്പൊ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കൂ. ഓക്കെ ചേച്ചി പറയൂ, ഇന്ന് ആശംസ ആർക്കാണ് സുഭദ്ര ചേച്ചി?
1: ഇല്ല, പിന്നെ എന്റെ ആംഗളും ഭാര്യയൊക്കെ കൂടെ രാമേശ്വരം തൊഴാനൊക്കെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: നമുക്ക് സമയം കിട്ടിയില്ലല്ലേ പോയേനെ.
0: ഓക്കെ,
1: ഇനി ആട്ടിന് ഒരിക്കലും എല്ലാരും കൂടെ പോവാന്ന് പറഞ്ഞിരിക്കുവാ. സുഖമായിട്ടൊക്കെ വന്നവരെ.
0: ഓക്കെ, അപ്പോ നല്ലൊരു യാത്ര, നല്ലൊരു അനുഭവം നിറഞ്ഞ മനോഹരമായ ഒരു യാത്രയാവട്ടെ. സുഭദ്ര ചേച്ചിക്കും ഈ അടുത്ത് തന്നെ ആ ഒരു യാത്ര അല്ലേ പങ്കുചേരാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നൽകുന്നു. ഓക്കെ, നല്ല ദിവസങ്ങളാവട്ടെ ചേച്ചിക്കും ഫാമിലിക്കും. ശരി,
1: പിന്നെ ഈ കേൾക്കുന്നവർക്കും പിന്നെ എല്ലാവർക്കും കൂടി ഞാൻ
0: ഓക്കെ. താങ്ക് യു സോ മച്ച്. ശരി, അപ്പൊ നമ്മുടെ സുഭദ്ര ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഇനി നമുക്ക് അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകാം. രക്ഷകനായി ഹാരി കെയ്ൻ ഇംഗ്ലീഷ് പടയെ വിറപ്പിച്ച് കോങ്കോ വീണു. പുറത്താകലിന്റെ വക്കിൽ നിന്ന് സ്വപ്ന തുല്യമായ തിരിച്ചുവരവ്. എക്സ്ട്രാ ടൈമിൽ പെനാൽറ്റി ഗോൾ. ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ബെൽജിയം ജയിച്ചു. ഓ, ഒരു എന്താ പറയാ, ഫുട്ബോൾ പ്രേമിയുടെ ഒരു മെസ്സേജാണ് ഞാനിപ്പോൾ വായിച്ചത്. അതാരായിരിക്കുമെന്ന് അറിയാലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവൻ ചേട്ടൻ, മസ്കറ്റിൽ നിന്നുള്ള ജീവൻ ചേട്ടനാണ് കേട്ടോ. അപ്പം തന്നെ പരസ്പരം തോറ്റുകൊടുക്കുമ്പോൾ, പരസ്പരം ക്ഷമിക്കുമ്പോൾ, പരസ്പരം മനസ്സിലാക്കുമ്പോൾ, പരസ്പരം തിരിച്ചറിയുമ്പോൾ വിജയിക്കുന്നത് നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും മാത്രം. ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവൻ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജീവൻ ചേട്ടാ, തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ്. ജീവൻ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ, ചേട്ടനും ഫാമിലിക്കും. ഓക്കെ, അടുത്ത കോളർ ഉണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്, നമസ്കാരം. യാരത്?
2: ഗുഡ് മോർണിംഗ്, നമസ്തേ മോളെ. ഞാൻ വിജയം ചേച്ചിയാണ്.
0: വിജയം ചേച്ചി, ആഹാ, ഒരു എനർജി ഒക്കെ അങ്ങ് വന്നല്ലോ. ഏ, അങ്ങനെ തന്നെ ആയിക്കട്ടെ. പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
2: ഇന്നലെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഡോക്ടേഴ്സ് ഡേ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട എല്ലാ ഡോക്ടേഴ്സും കാരണം ഈ തിരുവല്ല താലൂക്കിലും ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുള്ള മിക്ക ഡോക്ടർമാർക്കും ആരും എന്നെ നോക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ഡോക്ടർമാർക്കും അത് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിലെ റേഡിയോ ഫ്രണ്ട്സ് കുടുംബത്തിലെ വലിയേട്ടൻ നമ്മുടെ മോഹൻചേട്ടൻ്റെ മരുമകള് സൗമ്യ ഡോക്ടറാണ്. അതിനൊരു ആശംസ ജലിത കുട്ടിയുടെ മകൾ പേര് ഞാൻ ഓർക്കുന്നില്ല, അതിനൊരു ആശംസ. പിന്നെ നമ്മുടെ സിന്ധു ജ്യോതിഷ് ഡോക്ടറാണ് വിചാരിക്കും, അതിന് നല്ലൊരു ആശംസ. പിന്നെ നമ്മുടെ രേഖസത്യന്റെ പ്രിയപ്പെട്ട മോള് ഡോക്ടർ ആണല്ലോ, നമ്മളെ കൊച്ചു ഡോക്ടർ കൊച്ചു ഡോക്ടർ എന്നാ പറയുന്നത്. അപ്പൊ ആ മോൾക്കും ചെറിയ നിറഞ്ഞ സ്നേഹത്തോടെ ഒരു ആശംസ നേരുന്നു. ഇന്ന് പെരുന്നാളെ വിടിന്റെ അങ്ങനെയുള്ള എല്ലാ മംഗളകർമ്മങ്ങൾക്കും നടത്തുന്നവർക്കും നല്ലൊരു ആശംസ, പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസ, മോൾക്കും ദേവകുട്ടിക്കും അവർണക്കുട്ടിക്കും എല്ലാവർക്കും റേഡിയോ വിട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും
0: ശരി. വിജയമ്മ ചേച്ചി, വിജയമ്മ ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
2: ഓക്കെ.
0: വിജയമ്മ ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പോൾ വിജയമ്മ ചേച്ചിക്ക് ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. സങ്കടങ്ങൾ നൽകിയ കാലത്തെ മറക്കുക, പക്ഷെ അത് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത്. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കും, അതിനിടയിൽ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം നന്മയും തിന്മയും തിരിച്ചറിയുക എന്നതാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചുമത്രയിൽ നിന്നും മിനി ചേച്ചിയുടെ മെസ്സേജാണ് ഞാനിപ്പോൾ വായിച്ചത്. മിനി ചേച്ചി തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ്. മിനി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു, ചേച്ചിക്കും ഫാമിലിക്കും. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, നമസ്കാരം.
3: ജീവനാണ്
0: ജീവൻ ചേട്ടാ, ഇവിടെ ഉണ്ടോ? എത്തിയില്ലേ? ഓക്കെ, ഒരു നോർമൽ കോള് പോലെ എനിക്ക് തോന്നിയേ, നമ്പർ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇനി ഇവിടെ നാട്ടിലുണ്ടോ എന്നുള്ളത്.
3: ഇല്ല, ഇന്ത്യയിൽ 10 ദിവസം ഉണ്ടായിരുന്നു, കേരളത്തിൽ പോയില്ല.
0: ഞാൻ അറിഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖമായിട്ടിരിക്കുന്നു, വേൾഡ് കപ്പിന്റെ ജ്വരത്തിലിരിക്കുന്നു.
0: ഓ, എനിക്ക് മനസ്സിലായി, അതിന്റെ എല്ലാ അപ്ഡേഷൻ നമ്മൾ ഇവിടെ അറിയുന്നുണ്ട്. വിത്ത്
3: പിന്നെ ഇന്നലത്തെ കളിയാ, രണ്ടാമത്തെ കളിയാണ് അത്. അത് വിശ്വസിക്കാൻ പറ്റുള്ള,
0: ഞാനും കണ്ടു, ഞാനും കണ്ടു. 17 മിനിറ്റില്
3: 86 മിനിറ്റില് അവര് സെനഗല് ഓൾമോസ്റ്റ് ജയിപ്പിച്ച ഒരു കളി ഒരു 4 മിനിറ്റിനുള്ളില് മാറി മറഞ്ഞു.
0: പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സങ്കടവും തോന്നി കേട്ടോ, പാവങ്ങൾ ആ ഒരു ചെറിയ ടീം. നമുക്ക് അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്.
3: പിന്നെ പിന്നെ ഇന്നലത്തെ ഇംഗ്ലണ്ടിന്റെ കളി
0: രക്ഷയില്ല,
3: അത് നമ്മുടെ കെയിൻ തന്നെ അടിച്ചു പൊളിച്ചു.
0: ഓക്കെ,
3: ഫേവറേറ്റ് ഹീറോകളിൽ ഒന്നാണ്.
0: ഓ ഓക്കെ, അപ്പൊ ശരിക്കും കട്ട ഫാൻ ഏതാണ്, ഏത് ടീമാണ്, ഏത് ടീമിന്റെയാണ്?
3: പിന്നെ കട്ട ഫാൻ നമ്മുടെ മെസൂട്ടൻ.
0: മെസൂട്ടൻ, ശരി. ഓക്കെ ചേട്ടാ, അപ്പം ആഗ്രഹം പോലൊക്കെ നടക്കട്ടെ. ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കത് പറയാനുള്ള റൈറ്റ് ഇല്ല. അപ്പോ എല്ലാം ഭംഗിയാവട്ടെ,
3: എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ ജീവൻ ചേട്ടനും ഫാമിലിക്കും പ്രത്യേക ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അപ്പം അങ്ങ് മസ്കറ്റിൽ നിന്നാണ് ചേട്ടൻ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഇനി അടുത്ത മെസ്സേജിലേക്ക് പോകാം നമുക്ക്. അനിൽ ചേട്ടൻ, ഓ, അടിപൊളി പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഇതുപോലുള്ള നിങ്ങളുടെ ഈ ഒരു പ്രചോദനമാണ് നല്ല നല്ല പാട്ടുകളിലേക്ക് ഞങ്ങളെ നയിക്കുന്നത്. അനിൽ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകാം. ആന്റണി ചേട്ടന്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അമൃത, എന്റെ സുഹൃത്ത് സൂസൻ ജോണിയുടെ ജന്മദിനമാണിന്ന്. നടിയായ മഞ്ജു പത്രോസിന്റെ പിതാവ് പത്രോസിന്റെ അനുജൻ ജോണിയുടെ ഭാര്യയാണ് സൂസൻ. ഓക്കെ, എല്ലാവരും എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. സൂസന് പിറന്നാൾ ആശംസകൾ നേരുന്നു. പിന്നെ അമൃതയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേരുന്നു. സ്നേഹപൂർവം, ആന്റണി കടവന്ത്ര. ഓക്കെ, അപ്പോൾ ആന്റണി ചേട്ടാ, അപ്പോൾ സൂസൻ ജോണി, അപ്പോൾ സൂസൻ, അതെ, ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മുന്നോട്ട് നല്ല നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ, ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ, ഒരുപാട് എന്താ മനോഹരമാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ആന്റണി ചേട്ടനും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. ഈ ഒരു ഗാനത്തിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് വൈൻഡപ്പിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് മെസ്സേജ് കൂടി വായിക്കാനുമുണ്ട് അതിനുശേഷം. അപ്പോൾ ആശംസകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ഗുഡ് ആയി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: നമുക്ക് നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് അമൃതക്കുട്ടി, ഗുഡ് മോർണിംഗ്. മാക്ഫാസ്റ്റിന്റെ ശബ്ദ തരംഗത്തിലൂടെ കിട്ടിയ ഞങ്ങളുടെ മുത്തുമണി നദീർത്തായെ കാണാൻ മലപ്പുറത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ട്രെയിനിലിരുന്ന് ഞങ്ങൾ റേഡിയോ കേൾക്കുന്നുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും അമൃതമോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അന്ന ചേച്ചി, ഒരു സുജി ചേച്ചി ഇവിടെ ഉണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുജി ചേച്ചി വള്ളംകുളം, അയ്യോ ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം, അതായത് മനസ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പാണ് കേട്ടോ ഈ ഒരു സൗഹൃദം, ഈ ഒരു ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ. അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു നല്ലൊരു യാത്രയാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ മലപ്പുറമൊക്കെ കണ്ട് നദീർത്തയുടെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് വാ. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് അമൃതക്കുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. സൗഹൃദമാണി കൂട്ടുകാർക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടുകിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഷീബ ചേച്ചി. ഷീബ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുകയാണ് കേട്ടോ. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്? രാജു ചേട്ടാ, പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
1: അക്ഷിത്
0: ബാബു. ഓക്കെ, ഓ ഓക്കെ, അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ്.
1: സന്തോഷത്തിലാണ്.
0: ഓക്കെ, അപ്പൊ
1: പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
0: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ അക്ഷിത് കുട്ടിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഒരുപാട് ജന്മദിനങ്ങൾ ഇനി ആഘോഷിക്കാൻ സാധിക്കട്ടെ, ഒരുപാട് ഉയർച്ചകൾ മോന് ഉണ്ടാവട്ടെ, സന്തോഷം നിറഞ്ഞ മനോഹരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ അന്വേഷണം അറിയിക്കുക. അതുപോലെ രാജു ചേട്ടനും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ കേട്ടോ. ഓക്കെ ഓക്കെ എന്നാ. അപ്പൊ നമ്മുടെ രാജു ചേട്ടന്റെ കൊച്ചുമകന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, അക്ഷിത് മോന്റെ. അപ്പൊ നമ്മുടെ ആശംസകളൊക്കെ പ്രാർത്ഥനകളൊക്കെ നേരാം. ആന്റണി ചേട്ടന്റെ അടുത്ത ഒരു മെസ്സേജ്. ഇന്നത്തെ പ്രഭാതം സന്തോഷം നിറഞ്ഞതാകാൻ ഏറെ സഹായിച്ച ഏതാനും നല്ല ഗാനങ്ങൾ കേൾപ്പിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി ആന്റണി കടവന്ത്ര. സന്തോഷം ചേട്ടാ ഈ ഒരു വാക്കുകൾക്ക് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആ ഒരു സന്തോഷം നമ്മളെ അറിയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. രേഖ ചേച്ചി, ലേഖ ചേച്ചി, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സോങ്സ് ഒക്കെ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനും ഒരു നന്ദി എന്റെ ഹൃദയത്തിൽ നിന്നും അറിയിക്കുന്നു. അപ്പോ സുഹൃത്തുക്കളെ, നമ്മുടെ ആശംസകളൊക്കെ ഇവിടെ മെസ്സേജിലൂടെ എത്തിയിരുന്നു, അതൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നേരിട്ടും ഒരുപാട് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന, അങ്ങനെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. ഇനി നമുക്ക് മറ്റൊരു പരിപാടിയിലൂടെ വീണ്ടും ഒത്തുചേരാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4. നാട്ടുകാർക്ക് ഗുഡ് ബൈ.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
3: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക. പോലീസ് യൂണിഫോമിട്ട് മതപരമായ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിന് വിലക്കുമായി സംസ്ഥാന പോലീസ് മേധാവി. നിയമപരിപാലനത്തിനല്ലാതെ ആരാധനാലയങ്ങളിലെ ചടങ്ങുകൾ, ഉദ്ഘാടനങ്ങൾ, ഉത്സവാഘോഷങ്ങൾ എന്നിവയിൽ പങ്കെടുക്കുമ്പോൾ യൂണിഫോം വേണ്ടെന്നാണ് റവാഡ ചന്ദ്രശേഖറിന്റെ സർക്കുലർ. പോലീസുകാർ മതപരമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ റീൽസായി പ്രചരിപ്പിച്ച സാഹചര്യത്തിലാണിത്. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. രാഷ്ട്രപതി നിയമസഭയുടെ അഭിപ്രായം തേടി അയച്ച ബില്ലാണ് പാസാക്കിയത്. ഇതേ ബിൽ പാർലമെന്റ് പാസാക്കി കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം ചെയ്യുന്ന തീയതി മുതലാണ് പുതിയ പേര് നിലവിൽ വരിക. ഭരണഘടനയുടെ വിവിധ ഭാഗങ്ങളിൽ കേരള എന്ന പേര് മാറ്റി കേരളം എന്നാക്കുന്നതിനുള്ള അനുമതിയാണ് ബില്ലിൽ പ്രധാനമായും തേടിയിട്ടുള്ളത്. പേരുമാറ്റത്തിനുള്ള നിയമപരമായ 10 കാര്യങ്ങളാണ് രാഷ്ട്രപതിയുടെ ബില്ലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇതെല്ലാം ശബ്ദവോട്ടോടെ സഭ ഏകകണ്ഠമായി പാസാക്കി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ബിൽ വായിച്ചത്. ചരിത്രപരമായ മുഹൂർത്തത്തിനാണ് സഭ സാക്ഷ്യം വഹിക്കുന്നതെന്ന് സ്പീക്കർ പറഞ്ഞു. പാർലമെന്റ് പാസാക്കുന്നതോടെ സംസ്ഥാനത്തിന്റെ പേര് എല്ലാ ഭാഷയിലും കേരളമെന്നായി മാറും. 4 വർഷ ബിരുദ പരിപാടി വിലയിരുത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക സമിതി രൂപവൽക്കരിച്ചു. കാര്യവട്ടം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അധ്യാപകൻ പ്രൊഫസർ എസ് ഗ്ലാഡ്സ്റ്റൺ രാജ് അധ്യക്ഷനായാണ് സമിതി. ഡോക്ടർ രാജേഷ് കോമത്, ഡോക്ടർ ആബിദ ഫറൂഖി, ഡോക്ടർ ജിജി ജോർജ്, ഡോക്ടർ എസ് ആർ അജീഷ്, സാംസൺ രാജൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ശക്തമായ മഴയെ തുടർന്ന് വ്യാഴാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ശനിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ഞായറാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പുണ്ട്. സൌരോർജ്ജ വൈദ്യുതി ഉൽപ്പാദകരിൽ നിന്ന് വർഷം തോറും ഈടാക്കുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കുറയ്ക്കാൻ KCB തീരുമാനിച്ചു. ഇതിനകം ഡിപ്പോസിറ്റ് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചവരുടെ തുക തിരുത്തും. പ്രതിമാസ ശരാശരി ബിൽ തുകയുടെ 2 ഇരട്ടി മാത്രം ഈടാക്കുന്നതിനു പകരം മൊത്തം ഉപഭോഗം കണക്കാക്കി വൻതുകയാണ് ഈടാക്കിയിരുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്ന് റെഗുലേറ്ററി കമ്മീഷൻ KCBയെ അറിയിച്ചിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് രക്ഷിതാക്കളായ KCB ജീവനക്കാർക്ക് മാസത്തിൽ 16 മണിക്കൂർ കൂടി അനുവദിച്ചു. ഓട്ടിസം, സെറിബ്രൽ പാൾസി, മാനസിക വളർച്ചയില്ലായ്മ എന്നിങ്ങനെ 40%ത്തിലധികം ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കളിൽ ഒരാൾക്ക് ഇളവ് പ്രയോജനപ്പെടും. സർക്കാർ ജീവനക്കാർക്ക് സമാന ഇളവ് 2023 തന്നെ അനുവദിച്ചിരുന്നു. വിവിധ വിഭാഗം ഗവൺമെന്റ് ഡോക്ടർമാർക്ക് പരിശീലനം നൽകുന്നതിന് വാർഷിക കലണ്ടർ തയ്യാറാക്കുന്നു. കൃത്യമായ ആസൂത്രണമില്ലാതെ നടക്കുന്ന പരിശീലനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മിക്കപ്പോഴും തിരുവനന്തപുരത്തായിരിക്കും പരിശീലനം. ചിലപ്പോൾ തീയതി വൈകി അറിയുന്നിടത്ത് വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവർക്ക് പ്രയാസമാവാറുണ്ട്. ആശുപത്രികളിൽ പകരം ഡ്യൂട്ടി ക്രമീകരിക്കലും കുഴപ്പത്തിലാവാറുണ്ട്. അതുപോലെ തന്നെയാണ് നിശ്ചയിച്ച പരിശീലനം റദ്ദാക്കുന്നതും. ജൂൺ മഴയിൽ 33% കുറവ്. 672.3 mm മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് കിട്ടിയത് 450.9 mm മാത്രം. കാർഷിക ജില്ലകളിലായ വയനാട്ടിലും ഇടുക്കിയിലുമാണ് വലിയ മഴക്കുറവെന്നത് വലിയ തിരിച്ചടിയാകുമെന്ന ആശങ്കയുണ്ടാക്കുന്നു. അരിയും ഗോതമ്പും വാങ്ങാൻ റേഷൻ കടയിലെ തിരക്കിൽ ഏറെ നേരം കാത്തിരിക്കേണ്ട. ഒരു ബട്ടൺ അമർത്തിയാൽ മതി. 5 മിനിറ്റ് കൊണ്ട് 50 kg വരെ ധാന്യം സഞ്ചിയിൽ നിറയും. അതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ATM മാതൃകയിലുള്ള സംവിധാനം വരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിൽ സ്ഥാപിക്കാനാണ് ആലോചിക്കുന്നത്. സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിന്റെ മണ്ഡലമായ പിറവത്തിനാണ് മുഖ്യ പരിഗണന. അന്നപൂർത്തി എന്ന പേരിലാണ് പദ്ധതി അറിയപ്പെടുന്നത്. ഗ്രെയിൻ എ ടി എമ്മിൽ ഗുണഭോക്താവിന്റെ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം വിരലടയാളം പതിപ്പിക്കുന്ന ബയോമെട്രിക് സംവിധാനത്തിലൂടെയായിരിക്കും പ്രവർത്തനം. റേഷൻ കടയോട് ചേർന്നായിരിക്കും യന്ത്രം സ്ഥാപിക്കുക. ധാന്യം നിറയ്ക്കുന്നതിനുള്ള ചുമതല കടയുടമയ്ക്കായിരിക്കും. 2500 കിലോഗ്രാം വരെയാണ് ഇതിൽ നിറയ്ക്കാനാകുക. സോളാർ പാനലുകൾ, ഇൻവെർട്ടർ, ബാറ്ററികൾ എന്നിവ ഉപയോഗിച്ചായിരിക്കും ഗ്രെയിൻ എ ടി എം പ്രവർത്തിക്കുക. നീറ്റ് പി ജി പ്രവേശന പരീക്ഷ 30 ആഗസ്റ്റിന് നടത്തും. രാവിലെ 9 മുതൽ 12:30 വരെ സിംഗിൾ ഷിഫ്റ്റിലാണ് പരീക്ഷ. ജൂലൈ 21 വരെ സൈറ്റിൽ അപേക്ഷിക്കാമെന്നാണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് അറിയിച്ചു. സെപ്റ്റംബർ 30 ഫലം പ്രഖ്യാപിക്കും. ചോദ്യങ്ങൾ 200-ൽ നിന്ന് 180 ആക്കി. മേൽവിലാസത്തിന് തെളിവായി ആധാർ കാർഡ്, വോട്ടർ ഐ ഡി, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ സ്വീകരിക്കും. അപേക്ഷ സമർപ്പിച്ചാൽ മേൽവിലാസം തിരുത്താൻ അനുവദിക്കില്ല. പരീക്ഷാ കേന്ദ്രത്തിനായി 3 സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാം. അപേക്ഷയിലെ മേൽവിലാസമുള്ള സംസ്ഥാനത്തിനാകണം ആദ്യ പരിഗണന. മറ്റ് 2 എണ്ണം അയൽ സംസ്ഥാനങ്ങളായിരിക്കണം. 3 മാസത്തിനകത്തെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ജൂലൈ 31 മുതൽ ആഗസ്റ്റ് 10 വരെ ഫോട്ടോ, ഒപ്പ്, തം ഇംപ്രഷൻ എന്നിവയിലെ തെറ്റുതിരുത്താം. ആഗസ്റ്റ് 11 പരീക്ഷ എഴുതേണ്ട നഗരം അറിയിക്കും. ആഗസ്റ്റ് 27 അഡ്മിറ്റ് കാർഡ് വിതരണം. ഔദ്യോഗിക ആവശ്യത്തിനോ ബോധവൽക്കരണത്തിനോ അല്ലാതെ ഡ്യൂട്ടിക്കിടയിൽ റീൽസ് ചിത്രീകരിക്കുന്നത് ഫയർഫോഴ്സിന് വിലക്ക്. ഫയർഫോഴ്സ് ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാളാണ് ഉത്തരവിറക്കിയത്. യൂണിഫോം ധരിച്ചും ഔദ്യോഗിക വാഹനങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചും റീൽസ് ചിത്രീകരിക്കാൻ പാടില്ല. എന്നാൽ വകുപ്പിന്റെ സേവനങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിനും ദുരന്ത നിവാരണ ബോധവൽക്കരണത്തിനും റീൽസുകളാകാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർമാർക്ക് അവസരം. 1500 ഒഴിവുകളാണുള്ളത്. ഇതിൽ 1446 എണ്ണം റെഗുലർ പൊതുവിഭാഗം, 588, ഇഡബ്ല്യുഎസ് 144, ഒബിസി 390, എസ്സി 216, എസ്ടി 108 ഒഴിവും ബാക്കിയുള്ള 54 എണ്ണം എസ്സി എസ്ടി വിഭാഗങ്ങളിലെ ബാക്ക്ലോഗ് ഒഴിവുകളുമാണ്. 21-നും 30-നും ഇടയിൽ പ്രായമുള്ള, അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. 8-നാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. പരമ്പരാഗത ആയോധന കല കളരിപ്പയറ്റ് കണ്ണൂർ സർവകലാശാലയിൽ ഇനി 6 മാസ 1 വർഷ കോഴ്സാകും. കളരി ഗുരുക്കന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർ പഠിപ്പിക്കാൻ സർവകലാശാല പ്രൊഫസർമാരാകും. പ്ലസ് ടു യോഗ്യതയുള്ളവർക്കായി 6 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സും ബിരുദ യോഗ്യത നേടിയവർക്ക് 1 വർഷ ഡിപ്ലോമ കോഴ്സുമാകും ആരംഭിക്കുക. സാംസ്കാരിക വകുപ്പിന്റെ റൂറൽ ആർട്ട് ഹബ് പദ്ധതിയുടെ ഭാഗമായി ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സർവകലാശാല പഠന വകുപ്പുകൾ കേന്ദ്രീകരിച്ചായിരിക്കും കോഴ്സുകൾ. 8 ക്യാമ്പസുകളിൽ കോഴ്സുണ്ടാകും. പെൺകുട്ടികൾ ഉൾപ്പെടെ 2 കോഴ്സിനും 1 ബാച്ചിൽ 3000 പേർക്കാകും പ്രവേശനം. ആഴ്ചയിൽ 6 ദിവസമാണ് ക്ലാസ്. ജൂലൈയിൽ ക്ലാസ് ആരംഭിച്ചേക്കും. സ്പോർട്സ് വാർത്തകൾ. എംബാപ്പയ്ക്ക് 2 ഗോൾ, 6 ഗോളോടെ മെസ്സിക്കൊപ്പം. ലോകകപ്പ് നോക്കൌട്ടിൽ കൂടുതൽ ഗോൾ നേടുന്ന താരം. കോങ്കോയെ കീഴടക്കി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ. ഇംഗ്ലണ്ടിനെതിരായ 1st 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, ഓപ്പണർ അഭിഷേക് ശർമ്മ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. മുൻ ഇന്ത്യൻ താരം ശ്രീശാന്തിന് ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിൻവലിച്ചു. കഴിഞ്ഞ വർഷം മേയിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താത്തതിൽ ശ്രീശാന്ത് കെസിയെ വിമർശിച്ചിരുന്നു. ഇതാണ് വിലക്കിനിടയാക്കിയത്. തുടർന്ന് കെസിയെക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് ശ്രീശാന്ത് മാപ്പപേക്ഷ നൽകി. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോടെക്നോളജി കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജനിതക എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരവും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ഗുഡ് മോർണിംഗ് റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. ജീവിതത്തിൽ ഓരോ ദിവസവും തിരക്കുകൾക്കിടയിൽ നമ്മൾ പലരെയും കാണാറുണ്ടല്ലേ. പലരും നമ്മളോടൊപ്പം നടക്കുകയും ചെയ്യും. പക്ഷെ അതൊക്കെയാണെങ്കിലും നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ ഒരു സത്യം നമുക്ക് എപ്പോഴും മനസ്സിലാകും. എത്ര നടന്നാലും ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ആ യാത്രയുടെ അവസാനം നമുക്ക് നമ്മൾ മാത്രമേ കാണൂ എന്ന സത്യം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ നേർന്നുകൊണ്ട് നമുക്ക് രണ്ട് പാട്ടൊക്കെ കേട്ടു തുടങ്ങാം. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

നമ്മൾ ഓരോ ദിവസം ശരികളിലൂടെയും തെറ്റിലെയും ഒക്കെ ചിലപ്പോ കടന്നു പോകല്ലേ. കാരണം എല്ലാ മനുഷ്യരും ശരി മാത്രം ഇത് മുന്നോട്ട് പോകുന്നവരല്ല. അറിഞ്ഞോ അറിയാതെയോ ഈ ചെറിയ തെറ്റുകൾ നമുക്ക് അത് സ്വാഭാവികമാണ്. അതെന്തായാലും ആ ശരി തെറ്റുകൾ ഉറക്കമില്ലാത്ത രാഗങ്ങളും അതുപോലെ തന്നെ നമ്മളോട് തന്നെയുള്ള പോരാട്ടങ്ങളും ഇതെല്ലാവരുമല്ല അവസാനം തന്നെയാണ് നേരിടേണ്ടത് അല്ലേ. ശരിയും തെറ്റുമാണെങ്കിൽ ആ ശരി തെറ്റോ നമ്മൾ ഉറക്കമില്ലാത്തല്ലേ, എന്തിനാ അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് കുറെ അങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ മാറാമായിരുന്നു, അങ്ങനെ നമ്മളെ തന്നെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പലതും സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊക്കെയാണ്. അങ്ങനെ നമ്മള് നമ്മളെ തന്നെ ഇങ്ങനെ അടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിലും ആ അവസാനിക്കുമ്പോ നമ്മള് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ ഷെയർ ചെയ്യില്ല അല്ലേ. അപ്പൊ അവസാനം നമ്മൾ തന്നെയാണ് എല്ലാം നേരിടേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് റിമൈക്ക് ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: ലക്ഷ്മി സെൽ, തിരുവല്ല, മുത്തൂ, ഏറ്റുമാനൂർ.
1: എപ്പോഴും എല്ലാവരും മറ്റുള്ള പ്രയോറിറ്റി കൊടുക്കും. നമ്മള് കാര്യങ്ങൾ നമ്മളൊന്ന് മാറ്റിവെക്കും അല്ലെ, അവർക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യും.

0: മനസ്സിലാവും അതിന്റെയൊക്കെ ഉള്ളിൽ ഒരു വലിയ നന്മ ഒളിച്ചിരിപ്പുണ്ടാകും എന്നുള്ളത്. അത് കണ്ടെത്തുവാനായി കഴിയുമ്പോഴാണ് വേദനിക്കാതെ ഓർക്കാൻ കഴിയുക. കണ്ണുപൊട്ടൻ തന്റെ പൂന്തോട്ടേക്ക് വന്ന് ചിലാം അദ്ദേഹത്തിന്റെ കൊണ്ട് ഇങ്ങനെ തല്ലി തൂവുന്നതായ അവധത്തില് പത്രം വായിച്ചതായ മനുഷ്യൻ ഈ മനുഷ്യനെ വന്ന് ആഞ്ഞു കുലുക്കി ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അന്ധനാണ്, എനിക്ക് വന്നില്ല എന്ന്. അപ്പോൾ ഒരു വലിയ പാഠമാണ്. ഇപ്പോഴൊക്കെ നമ്മുടെ പൂന്തോട്ടലിലേക്ക് ചിലരൊക്കെ വന്ന് അവര് നമ്മള് വളരെ സ്നേഹത്തോടുകൂടി പരിലാളിക്കതായ റോസാപ്പൂക്കളെയും റോസാ ചെടിയെയും നമ്മുടെ പൂന്തോട്ടയെയും ഒക്കെ അവരുടേതായ തലങ്ങളിൽ അതിനെ ഇല്ലാതാക്കുകയോ നശിപ്പിക്കുകയോ ചവിട്ടിമെതിക്കുകയോ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓർക്കേണ്ടത്, ചിലപ്പോൾ അദ്ദേഹം അന്ധനായിരുന്നിരിക്കും, ചിലപ്പോൾ അതിന്റെ എന്താണെന്ന് മനസ്സിലാകാതെ കൊണ്ടാവാം. ഏത് രീതിയിലാണെങ്കിലും സംഭവിച്ചത് സംഭവിച്ചു. എന്നാൽ നാം അതിനോടുള്ള നമ്മുടെ പ്രതികരണം നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാവരുത്, മറിച്ച് നമ്മൾക്ക് ആ സ്വഭാവങ്ങളെ മാറ്റിമറിക്കും നമുക്ക് സാധിക്കണം. അത്തരമുള്ള ഒരു മാനസിക സന്തുലിതാവസ്ഥയെ നമ്മൾ ഉയരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഗുരുനാഥ് ഞങ്ങളോട് പറഞ്ഞ കാര്യം. സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മുൻപോകാനായിട്ട് ഏറ്റവും വലിയ സഹായകരമായ ഒരു ചിന്തയാണ് വേദനയില്ലാതെ ഓർമ്മകൾ ചെത്തുക എന്ന്. എന്ത് കാര്യമാണെങ്കിലും നമ്മളിച്ചതാണെങ്കിലും നമ്മളെ ചെറുതാക്കിയെങ്കിലും നമ്മളെ അവരെ പരാജയപ്പെടുത്തിയതാണെങ്കിലും എന്ന് വേണ്ട എന്തെല്ലാമാണ് നമ്മളുടെ ആ ഓർമ്മയിലേക്ക് ഓടി വരുന്നതെങ്കിലും അവയൊക്കെ നമുക്ക് വേദനയില്ലാതെ കാണാൻ ഒരു മൂന്ന് കണ്ണോടുകൂടി കാണുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും വിജയം നമ്മള് നമ്മുടെ മനസ്സ് വളരെ സ്വസ്ഥമായിരിക്കുവാൻ ഇടയാവും. അതാണ് വേണ്ടത്. എങ്ങനെയാണ് നമുക്ക് വേദനയില്ലാതെ ഓർക്കാൻ കഴിയുക? അത് സാധിക്കുന്നത് ഒരു വിശ്വാസമുള്ള മാത്രമേ സാധിക്കുകയുള്ളൂ. ഈശ്വരവിശ്വാസി ദൈവവിശ്വാസമുള്ളവർക്ക് അത് വളരെ സാധ്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അത് ചേരുമ്പടി ചേർത്ത് ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. പ്രകൃതിയിലെ മറ്റു മനുഷ്യരിലൂടെ നമ്മുടെ തന്നെ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ അപ്പൊ ദൈവം എല്ലാത്തിന്റെയും നിയന്താതായിരിക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ ജീവിതത്തിൽ അവൻ ഇടപെടുകയും മറ്റുള്ളവർ വഴിയായി അവൻ ഇടുന്നത് നന്മയാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിയെ സ്ഥിരത്തോളം നമ്മള് നമ്മുടെ ജീവിതം സംഭവിച്ചത് അതിനൊക്കെ ഒരു ദൈവ പരിപാലനയുണ്ട്, ദൈവമല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള വലിയ ബോധ്യമാണ്. വിശുദ്ധ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പണ്ട്, നിന്റെ തലയിൽ ഒരു മുടിനാര് പോലും എന്റെ അനുവാദം കൂടെ കൊഴിയുന്നില്ല എന്ന് ദൈവം എന്നതായ കാര്യം. അതെ, നമ്മുടെ തലയിലെ ഒരു നാര് പോലും കൊഴിയുന്ന ദൈവത്തിന്റെ അറിവ്, ദൈവ അനുവാദമുണ്ട് എന്ന ബോധ്യം നമുക്കൊത്തിരിയേറെ ബലം തരും. അതുകൊണ്ട് നമ്മളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതല്ല അതിന്റെ അർത്ഥം. ദൈവം നമ്മളെ ദുഃഖിപ്പിച്ച് ദോഷിക്കുന്നവനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ യാത്രയില് അനേകം ആളുകൾ ഒരുമിച്ച് കടന്നു വരികയും ായ സ്വാധീനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വന്നില്ല. എന്നാൽ ദൈവം അതിനെയെല്ലാം അനുകൂലമാക്കി മാറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് വേദനയില്ലാതെ ഓർമ്മകളെ ചെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ ഒരിക്കലും നഷ്ടപ്പെടില്ല, ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കലിക്കാ സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർക്കോർലോസ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നമസ്കാരം. റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. ഇന്ന് നമ്മൾ മെഡി ടോക്കിൽ പറയുന്ന വിഷയം രോഗപ്രതിരോധം ആയുർവേദ മാർഗം. എന്താണ് ഡോക്ടർ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്?
2: ചികിത്സാ സമ്പ്രദായം എന്നതിൽ ഉപരിയായി ആയുർവേദം ആരോഗ്യരക്ഷാകരമായ ഒട്ടേറെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമായിട്ടാണ് കാണേണ്ടത്. മാത്രമല്ല, രോഗമില്ലാത്ത മനുഷ്യായുസ്സിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അവർ അനുഷ്ഠിക്കേണ്ട ആചരിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളാണ് ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്വസ്ഥ്യ സ്വാസ്ഥ്യ സംരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം, അത് തന്നെയാണ് ആയുർവേദ ശാസ്ത്രത്തിന്റെ ദർശനം അല്ലെങ്കിൽ മിഷൻ എന്ന് പറയുന്നു. ആരോഗ്യപൂർണമായി ജനിക്കുന്ന ഒരുവന് അവന്റെ ആരോഗ്യം അതേപോലെ നിലനിർത്തുവാൻ എന്തെല്ലാം ചെയ്യണമോ അവ എന്തെല്ലാമെന്നും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ രോഗങ്ങൾ വരാനിടയായാൽ, ഒരു ആതുര അവസ്ഥയുണ്ടായാൽ, അത്തരം ആതുരന് അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ളവന് അവന്റെ അസുഖങ്ങൾ ശമിപ്പിക്കുന്നതിന് എന്തെല്ലാം വേണമെന്നും ആയുർവേദം വിശദമാക്കുന്നു.
1: ഓക്കേ ഡോക്ടർ. ഡോക്ടർ, ഈ രോഗപ്രതിരോധം എങ്ങനെ സാധ്യമാകും?
2: പ്രക്ഷാളനാദി പങ്കസ്യ ദൂരാത് അസ്പർശനം വരം എന്നാണ് ആയുർവേദം രോഗപ്രതിരോധത്തിന് ഉള്ള സൂചന നൽകുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും ഭേദം രോഗം വരാതെ ഇരിക്കാൻ സൂക്ഷിക്കുക, കരുതുക എന്നതാണ് എന്നതിന്റെ മറ്റൊരു രീതിയിലുള്ള അവതരണമാണ് പ്രക്ഷാളനാദി പങ്കസ്യ ദൂരാത് അസ്പർശനം വരം. ചെളിയിൽ ചവിട്ടിയിട്ട് കാല് കഴുകി വൃത്തിയാക്കുന്നതിലും ഭേദം ചെളിയിൽ ചവിട്ടാതിരിക്കുകയാണ് എന്നാണ് ആയുർവേദം അതിനെ വിശദമായി പറഞ്ഞിട്ടുള്ളത്.
1: ഓക്കേ ഡോക്ടർ, എന്തൊക്കെ കരുതലാണ് അതിനായി നമുക്ക് വേണ്ടത്?
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് അനുയോജ്യമായ ദിനചര്യ പരിപാലനമാണ് പ്രധാനമായും ആയുർവേദം രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി നിർദ്ദേശിക്കുന്നത്. ഒരു ദിവസം ഒരുവന്റെ വിഹാരങ്ങൾ എങ്ങനെ, എന്തൊക്കെ, എപ്പോൾ വേണമെന്നുള്ളത്, അവന്റെ ശാരീരിക മാനസിക ശുചിത്വം എങ്ങനെ വേണമെന്നുള്ളത് ദിനചര്യയിലൂടെ വളരെ വ്യക്തമായി നിർദ്ദേശിക്കുന്നു. പുലർച്ചെ 7.5 വെളുപ്പിന് എഴുന്നേറ്റ് സ്വന്തം ശരീര ശുചിത്വം വരുത്തി അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പല്ല് തേക്കുക, നാവ് പിടിക്കുക, കുളിക്കുക, അതേപോലെ ഓരോ തരത്തിലും ശരീരത്തിന്റെ ബാഹ്യ ആഭ്യന്തര ശുദ്ധി ഒപ്പം മാനസികമായ ശുദ്ധിയും ദിനചര്യയിലൂടെ എങ്ങനെ വേണമെന്ന് വിശദമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ദിനചര്യയിൽ, അതായത് ആഹാരവിഹാരങ്ങളിൽ ഒക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നതായി ആയുർവേദം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഋതുക്കളും ചൂടുകാലം, മഴക്കാലം, തണുപ്പുകാലം എന്നിങ്ങനെ വ്യക്തമായി നമുക്ക് തിരിച്ചറിയാവുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്നതിന് ആ സമയത്തുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന വിധത്തിൽ വളരെ മുൻകൂട്ടി തന്നെ തിരിച്ചറിഞ്ഞ് അവയെ ശരീരത്തിൽ ഏതെല്ലാം തരത്തിൽ ഉപയോഗപ്പെടുത്താമോ അത്തരത്തിൽ ദിനചര്യയിൽ വരുത്തേണ്ട മാറ്റമാണ് ഋതുചര്യ എന്ന ഭാഗത്ത് വളരെയധികം വിശദമാക്കുന്നത്. അതായത് മത്സ്യമാംസങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ആഹാര രീതിയല്ല ആയുർവേദം നിർദ്ദേശിക്കുന്നത്. സൂപ്പ് പോലെയുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ പാനീയങ്ങൾ ഉപയോഗിക്കാൻ വളരെയധികം ശ്രദ്ധ ചെലുത്തണമെന്ന് ചില കാലാവസ്ഥയിൽ പറയുന്നുണ്ട്. അത് എപ്പോൾ, എങ്ങനെയൊക്കെ, എത്രത്തോളം എന്നത് തിരിച്ചറിഞ്ഞ് ഋതുചര്യയിൽ വരുത്തുന്ന മാറ്റം പലവിധ രോഗങ്ങൾക്ക് ശമനവും പ്രതിരോധവുമായി മാറുന്നുമുണ്ട്.
1: ഡോക്ടർ, അതുപോലെ തന്നെ സാമൂഹിക ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: സമൂഹ ജീവി എന്ന നിലയ്ക്ക് മനുഷ്യന് സാമൂഹിക ആരോഗ്യം അനിവാര്യമാണ്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പലവിധ സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണം സാമൂഹിക ആരോഗ്യ കുറവ് തന്നെയാണ്. അതിന് സദ്വൃത്തം എന്ന പ്രത്യേക വിഭാഗം വളരെ വിശദമായിട്ട് സമൂഹ ഇടപെടലുകളിൽ നാം എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഏതെല്ലാം തരത്തിൽ നമ്മൾ പെരുമാറ്റത്തിലും സംസാരത്തിലും നമ്മുടെ പ്രവൃത്തികളിലുമൊക്കെ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും എങ്ങനെ പെരുമാറണം എന്ന് വളരെ വിശദമായ നിർദ്ദേശം നൽകുന്നതിനും ആയുർവേദം ശ്രദ്ധിച്ചിട്ടുണ്ട്.
1: ഓക്കേ ഡോക്ടർ. ഡോക്ടർ, ഇന്നത്തെ മെഡി ടോക്കിൽ നമ്മൾ അവസാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, രോഗപ്രതിരോധ മാർഗങ്ങൾ എങ്ങനെയൊക്കെ?
2: ഇനിയുള്ളത് മഴക്കാലമാണ്. മഴക്കാലം നമുക്ക് ഏവർക്കും അറിയാം, പരിസര മലിനീകരണം കൊണ്ട് ഒട്ടേറെ രോഗാതുരതകൾ കാണേണ്ടി വരുന്ന ഒരു കാലാവസ്ഥയാണ്. തണുപ്പും ഈർപ്പം കലർന്ന വായുവും അന്തരീക്ഷവും, അങ്ങനെ ഭൂമിയും ജലവും വായുവും ഒക്കെ മലിനമാകുന്ന ഈ സാഹചര്യത്തിൽ നിരവധി രോഗങ്ങൾ വന്നു ചേരാം എന്നതാണ് കാഴ്ചപ്പാട്. നാം കണ്ടുവരുന്നുണ്ട് ഒട്ടേറെ പകർച്ചപ്പനികളുടെ കാലമാണ്. ഈ പകർച്ചപ്പനികളെ ഒക്കെ പ്രതിരോധിക്കുന്നതിന് ശരീരത്തെ സജ്ജമാക്കുന്ന വിധത്തിൽ ആവശ്യമായ വലിയ നിഷ്കർഷകൾ ആഹാരത്തിലും ദിനചര്യയിലും പാലിക്കപ്പെടേണ്ടതുണ്ട്. രാത്രി കഴിഞ്ഞുള്ള കുളി, തണുത്ത വെള്ളത്തിലുള്ള കുളി, മലിനമായ ജലത്തിലുള്ള കുളി ഒക്കെ അനാരോഗ്യം വിളിച്ചു വരുത്തും എന്നത് അറിയുക. കഴിവതും ചൂടുള്ളതും അപ്പപ്പോൾ തയ്യാറാക്കിയതും കാലാവസ്ഥാനുസൃതം ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. ആറിയതും പാചകം ചെയ്ത് പഴകിയതുമായ ആഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക തന്നെ വേണം. ചൂടുള്ള വെള്ളം കുടിക്കുന്നതായിരിക്കും, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതായിരിക്കും ആരോഗ്യപ്രദം. എന്തു തന്നെയായാലും ഇതോടൊപ്പം തന്നെ ചെയ്യേണ്ട ചില ദിനചര്യയിലെ കാര്യങ്ങളാണ് ഈ മഴക്കാലത്തെ അതിജീവിക്കാൻ നമുക്ക് ആവശ്യമായി വരിക. അഭ്യംഗം ഒട്ടേറെ അസുഖങ്ങൾക്ക്, രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരു ആരോഗ്യ പരിചരണമാണ്. ദേഹമാസകലം എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ച് ഓരോ ദിവസവും ചെയ്യുന്ന ആ ശുചിത്വ പാലനം ഒട്ടനവധി രോഗങ്ങൾക്ക് പ്രതിരോധമായിട്ട് മാറുന്നുണ്ട്. അത് തീർച്ചയായും ഈ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു രോഗപ്രതിരോധ മാർഗമായി തന്നെ കാണുക. സ്വയം വീട്ടിൽ ചെയ്യാവുന്നതും അതേപോലെ തന്നെ ആയുർവേദ ചികിത്സാ സ്ഥാപനങ്ങളിൽ പോയി നിർവഹിക്കാവുന്നതുമായ ഒരു ലഘുവായ ആരോഗ്യ പരിചരണമാണ് അഭ്യംഗം. ഒപ്പം തന്നെ ഏതെങ്കിലും രോഗാതുരതകൾ ഉണ്ടെങ്കിൽ, രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ, ആ രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ ഈ അഭ്യംഗത്തിനും പുറമെ ചെയ്യാവുന്നതുമാണ്. ഈ മഴക്കാലം ആയുർവേദത്തിന്റെ പരിചരണത്തോടെ രോഗരഹിതമായി മാറാനായിട്ട് ഇടയാകട്ടെ.
1: ഓക്കെ ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളാണ് ഡോക്ടർ ഇന്ന് മെഡിറ്റോക്കിലൂടെ നമ്മളോട് സംസാരിച്ചത്. ഇന്ന് മെഡിറ്റോക്കിൽ രോഗപ്രതിരോധം, ആയുർവേദ മാർഗം, ഇങ്ങനെ കുറച്ച് വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. നമ്മുടെ ഇന്നത്തെ മെഡിറ്റോക്കും ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്കാണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ആയുർവേദ ആശുപത്രിയായ അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ AC രാജീവ്കുമാർ ആയിരുന്നു. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7822773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, യു ജി സി, ടു എഫ്, ഡി എസ് ഐ ആർ അക്രഡിറ്റേഷൻ, എ ഐ സി ടി ഇ അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ എൻ ഐ ആർ എഫ് റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. എം ബി എ, എം സി എ, എം എസ് സി വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. എം ബി എ, എം സി എ, എം എസ് ഡബ്ല്യു, എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, എം എസ് സി ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: Radio Macross 90.4. Time check.
2: 10 o'clock. ഹായ് ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം MBAയിലേക്കുള്ള വഴികൾ അറിയേണ്ടത് എന്തെല്ലാം എന്നതിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിനു മേരി വർഗീസ് ആണ്.
3: നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം MBAയിലേക്കുള്ള വഴികൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇന്ന് ഒരുപാട് തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ നമ്മൾ പലർക്കും ഒരു സംശയമുണ്ട്, MBAയിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ MBA എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കതിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഒന്നാമത്തെ എലിജിബിലിറ്റി ഏതെങ്കിലും ഒരു ഡിഗ്രി 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അത് MBA എടുക്കാനായിട്ട് BBA തന്നെ വേണമെന്നോ അല്ലെങ്കിൽ BCOM ഡിഗ്രി തന്നെ വേണമെന്നോ നിർബന്ധമില്ല. ഏത് ഡിഗ്രി കോഴ്സുകാർക്കും MBA എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ആദ്യത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. MBAക്ക് പഠിക്കണമെങ്കിൽ ഡിഗ്രിക്ക് 50% കൂടുതൽ മാർക്ക് വേണം. അതോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാം പാസ്സാവണം. അപ്പൊ ആ ഒരു കാര്യത്തിലും പലർക്കും സംശയം കാണും, ഏത് എൻട്രൻസ് എക്സാമുകളാണ് കേരളത്തിൽ നമ്മള് വാലിഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. കേരളത്തിൽ നമ്മൾ എടുക്കുന്ന എൻട്രൻസ് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ KMAT, CMAT, CAT ഈ 3 എക്സാമുകൾ മാത്രമേ MBAക്ക് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതിനകത്ത് ചിലർക്കുണ്ട് സംശയം, മാറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, അത് കേരളത്തിൽ ആപ്ലിക്കബിൾ ആണോ? കേരളത്തിൽ ആക്ച്വലി മാറ്റ് എക്സാം ആപ്ലിക്കബിൾ അല്ല, അത് കേരളത്തിന് പുറത്തോട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് മാറ്റ് എക്സാം ആപ്ലിക്കബിൾ. അതിന് പകരമാണ് KMAT എന്ന് പറയുന്ന എക്സാം നമ്മൾ കേരളത്തിൽ നടത്തുന്നത്. പിന്നെ അടുത്തൊരു സംശയം ഉണ്ടാവാനുള്ള സാധ്യത, എത്ര മാർക്കാണ് വേണ്ടത്? ഇപ്പോൾ ഒരു എൻട്രൻസ് പാസ്സാവണമെങ്കിൽ എത്ര മാർക്കാണ് വേണ്ടതെന്നുള്ളതാണ്. 10% മാർക്ക് മതി നമുക്ക് എൻട്രൻസ് പാസ്സാവാനായിട്ട്. ഇപ്പോൾ ഓരോ എൻട്രൻസ് എക്സാം നോക്കുകയാണെങ്കിൽ ആദ്യം കെ മാറ്റ് നോക്കുകയാണെങ്കിൽ 720 കെ മാർക്ക് വരുന്നത്. 720 72 മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സാം പാസ്സാവും. സിമാറ്റ് ആണെങ്കിൽ സിമാറ്റിന് 400 മാർക്ക് വരുന്നത്. 400 40 മാർക്ക് ഉണ്ടെങ്കിൽ സിമാറ്റ് പാസ്സാകും. ക്യാറ്റ് എക്സാം ആണെന്നുണ്ടെങ്കിൽ ക്യാറ്റിന് 300 മാർക്ക് വരുന്നത് ടോട്ടല്. അപ്പൊ 300 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാറ്റ് എക്സാം പാസ്സാകും. അപ്പൊ 10% മാർക്ക് മതി എൻട്രൻസ് പാസ്സാവാനായിട്ട്, ഏതെങ്കിലും ഒരു എൻട്രൻസ് പാസ്സായാൽ മതി. ഇനി ഇപ്പം നമുക്ക് ഡിഗ്രിക്ക് 50% മാർക്കുണ്ട്, നമ്മൾ എൻട്രൻസ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് MBAക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാക്ഫാസ്റ്റില് ഓൾറെഡി ഇപ്പൊ നമുക്ക് MBA ഒരു കോഴ്സ് ഉണ്ട്. അപ്പം MBA കോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മാക്ഫാസ്റ്റിന്റെ രീതിയിലാണ് നമ്മൾ MBAയെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. മാക്ഫാസ്റ്റില് ഇപ്പം നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആയി, എൻട്രൻസ് ക്വാളിഫൈ ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത പ്രൊസീജിയർ എന്താണ്? ഇപ്പൊ ക്വാളിഫൈഡ് ആണ് നമ്മൾ MBA ചെയ്യാനായിട്ട്, ഇനി അതിന് വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മാക്ഫാസ്റ്റ് MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു കോളേജാണ്, അതുകൊണ്ട് തന്നെ നമ്മള് MG യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. MG യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ച് ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രം പോരാ, നമുക്ക് അതിന് അഡ്മിഷനായിട്ട് അതിന് സെപ്പറേറ്റ് ഒരു പ്രോസസ് ഉണ്ട്. അതിൽ MG യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ അനുസരിച്ച് എൻട്രൻസിന് 80% മാർക്കും, പിന്നെ നമുക്കൊരു GD ഉണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ട്. GD 10% മാർക്കും, ഇന്റർവ്യൂവിന് 10% മാർക്കും, അങ്ങനെ 100%, 100 മാർക്ക് വരുന്നത്. അപ്പം എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ കോളേജിന്റെ വകയിൽ GD കാണും, പിന്നെ ഒരു ഇന്റർവ്യൂ കാണും. ഇതിന്റെ ബേസിലാണ് നമ്മൾ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി വേറൊരു സംശയം വരാനുള്ളത്, എം ബി എ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാല് ഒരു വിദ്യാർത്ഥി തീരുമാനിച്ചപ്പോ എം ബി എ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നൊരുക്കമായിട്ട് ചെയ്യേണ്ടത്? അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, അപ്പൊ എൻട്രൻസ് എക്സാമിലേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആവണം. അപ്പൊ എൻട്രൻസ് എക്സാമില് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ലോജിക്കൽ റീസണിങ് ചോദിക്കാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, അതോടൊപ്പം തന്നെ ജനറൽ നോളജ് ചോദിക്കാം, ഇംഗ്ലീഷ് ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് ചോദിക്കാം, അതിലൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം ഏത് കോളേജിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന്, ഏത് കോളേജാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ കോളേജിന്റെ അഫിലിയേഷന്റെ കാര്യങ്ങളൊക്കെ, അഫിലിയേറ്റഡ് ആണോ കോളേജ്, അഫിലിയേറ്റഡ് ആണോ, AACT അപ്രൂവൽ ഉള്ളതാണോ, MG യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ, ഇന്റർവ്യൂവിന് വേണ്ട ഒരു വിദ്യാർത്ഥി എം ബി എ കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടത്, അതാണ് ഒരു സംശയം വരാനുള്ള സാധ്യത. അതിനായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ നമുക്കൊരു എൻട്രൻസ് എക്സാം കാണും. ആ എൻട്രൻസ് എക്സാമിന് അകത്ത് ചോദിക്കാൻ ചാൻസസ് ഉള്ളത് അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിനായിട്ട് അതിനകത്ത് ചോദിക്കാൻ ചാൻസസ് ഉള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാല് ജനറൽ നോളജ് ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് ചോദിക്കാം, ലോജിക്കൽ റീസണിങ് ചോദിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നമ്മൾ അതിനൊരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. പിന്നെ നമ്മളൊരു കോളേജിൽ ചെല്ലുമ്പോൾ ആ കോളേജിൽ നമുക്കൊരു ജി ഡി ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും, പിന്നെ ഒരു ഇന്റർവ്യൂ കാണും. അപ്പൊ ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്തിരിക്കണം. നമ്മൾ പഠിച്ച ഡിഗ്രി ഏതാണോ അതിനെക്കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. നമുക്കൊരു ജനറൽ നോളജ് വേണം. ഇതൊക്കെ വേണം ഇതിന് നമ്മൾ എം ബി എ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ള ഒരു സംശയം വരാനുള്ളത്, ഇപ്പൊ എം ബി എക്ക് നമ്മൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യലൈസേഷൻസ് കൊടുക്കുന്നത്? ഇപ്പൊ നമ്മുടെ മാക്ഫസ് കോളേജിലുള്ള സ്പെഷ്യലൈസേഷൻസ് പറഞ്ഞാൽ നമുക്കിവിടെ ഉള്ളത് HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, ബിസിനസ് അനലിറ്റിക്സ്, ഇത്രയും ആണ് നമുക്കിവിടെയുള്ള സ്പെഷ്യലൈസേഷൻ. മാക്ഫസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് ഇലക്ടീവ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും ആണ് ഈ സ്പെഷ്യലൈസേഷൻ വരുന്നത്. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് പഠിക്കാം, ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയും. ഈ സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എവിടെയൊക്കെയാണ്? എല്ലാ മേഖലകളിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ബാങ്കിങ് നമ്മൾ നോക്കിയാലും സർവീസ് സെക്ടേഴ്സ് നോക്കിയാലും മാനുഫാക്ചറിങ് സെക്ടേഴ്സ് നോക്കിയാലും എല്ലായിടത്തും ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാ കമ്പനികളിലും HR ഡിവിഷന്, ഫിനാൻസ്, മാർക്കറ്റിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എം ബി എയിൽ നമ്മൾ ഈ പറഞ്ഞ HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മേഖലകളിലും നമുക്ക് എം ബി എക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെയുള്ള കോളേജ് വേണം സെലക്ട് ചെയ്യാനായിട്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ആ കോളേജ് AACT അപ്രൂവൽ ആണോ, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉണ്ടോ, പിന്നെ അതോടൊപ്പം തന്നെ പ്ലേസ്മെന്റ് എത്രമാത്രം ഉണ്ട്, അവിടെ പ്ലേസ്മെന്റ്സ് ഉണ്ടോ, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രം ഉണ്ട്, അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. മാക്ഫസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ AACT അപ്രൂവൽ ഉള്ളതാണ്, നമുക്ക് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉള്ളതാണ്, NAAC അക്രിഡിറ്റേഷൻ ഉള്ളതാണ്. ഈ വർഷം മുതൽ നമ്മൾ മാക്ഫസ് കോളേജ് ഓട്ടോണോമസ് ആയി മാറിയിരിക്കുകയാണ്. നമുക്കുള്ള ഫാക്കൽറ്റീസ് എല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്ലേസ്മെന്റ് സെല്ലും നമ്മൾക്ക് ഇവിടെയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കി വേണം നമ്മളൊരു കോളേജ് തിരഞ്ഞെടുക്കാനായിട്ട്. അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മളിപ്പോ എം ബി എ പഠിച്ചു, എം ബി എ പഠിച്ചിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ വ്യക്തിത്വ മാറ്റങ്ങൾ ഉണ്ടാകാം, നമുക്കിപ്പോ എം ബി എ പഠിക്കാൻ എന്തൊക്കെ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടുന്ന സ്കിൽസ് എന്തൊക്കെയാന്ന് വെച്ചാല് നമുക്ക് സ്കിൽ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽസ്, നമ്മളെ ലീഡർഷിപ്പ്, നമ്മുടെ ഒരു ടീം വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും എം ബി എ പഠിക്കുമ്പോൾ. പിന്നെ ഒരു മെയിൻ ഒരു സംശയം വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റെഗുലറായിട്ട് എം ബി എ ചെയ്യാം, ഡിസ്റ്റന്റ് ആയിട്ട് എം ബി എ ചെയ്യാം, റെഗുലറായിട്ട് ചെയ്യുന്നതാണോ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത്? എപ്പോഴും നമ്മൾ ഒരു കരിയർ എം ബി എ വഴി നമ്മളൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും റെഗുലറായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം റെഗുലർ ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്കവിടെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ പുസ്തകം നോക്കി പഠിച്ചു, എക്സാം എഴുതി, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ രണ്ടു വർഷം, നാല് സെമസ്റ്റർ നമ്മൾ രണ്ടു വർഷം പഠിക്കുമ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകും. മെയിൻ ആയിട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ അനുസരിച്ച് നമുക്ക് രണ്ട് പ്രൊജക്റ്റുകളാണ് ചെയ്യാനുള്ളത്. രണ്ട് പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമുക്ക് രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തന്നെ പറഞ്ഞ് നമ്മൾ കമ്പനികളിൽ നമ്മൾ പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും എന്തൊക്കെയാണ് ഒരു കമ്പനിയിൽ നടക്കുന്നത് എന്നുള്ളൊരു ഇന്റേൺഷിപ്പ് തന്നെ നമുക്ക് രണ്ട് മാസത്തേക്ക് ചെയ്യാനുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ രണ്ട് അടുത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് നമുക്കൊരു ടോപ്പിക്കിൽ ഒരു റിസർച്ച് പോലെ നമുക്കൊരു ടോപ്പിക് എടുത്ത് നമുക്ക് അവിടെ റിസർച്ച് പോലെ ചെയ്യാൻ പറ്റും. അതൊരു പ്രൊജക്ട് റിപ്പോർട്ടായിട്ട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം അനുസരിച്ച് കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അല്ലാതെ പഠിക്കുവാണെങ്കിൽ, ഒരു കോളേജ് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ വഴിയും അല്ലെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റഡ് ടോക്സ്, നമുക്ക് നമ്മുടെ കമ്പനികളുടെ സിഇഒസിനെയൊക്കെ വിളിച്ച് ഇൻവൈറ്റഡ് ടോക്സ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ വഴി നമുക്കൊരു കമ്പനി നമുക്ക് പോയി വിസിറ്റ് ചെയ്താൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ നോളജുകൾ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ റെഗുലർ എം ബി എ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കരിയറിന് ഏറ്റവും നല്ലത്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിലൂടെ ശ്രോതാക്കൾ കേട്ടത് എം ബി എയിലേക്കുള്ള വഴികൾ അറിയേണ്ടത് എന്തെല്ലാം എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് മാക്സ്വാസ് കോളേജിലെ എം ബി എ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിനു മേരി വർഗീസ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ്വാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ലൂടെ.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 11 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

കാഴ്ചകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, യു ജി സി ടു എഫ്, ഡി എസ് ഐ ആർ അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 ഓണേഴ്സ് ബിരുദങ്ങളായ BCom, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.

കഴിവുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾ വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 12 o'clock.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പങ്കുവയ്ക്കാൻ വാർഷിക ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളും ഒപ്പുവച്ചേക്കും. വെയിലും തുറമുഖത്തിന്റെ ഓഹരി വകുപ്പിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. അതേസമയം ഓഹരി വിൽപ്പന അംഗീകരിക്കാനാകില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്നും ഇതിനെ സംസ്ഥാന സർക്കാർ വഴങ്ങരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് കൊണ്ട് നാടിനും സർക്കാരിനും നേട്ടമില്ലെന്നും ലാഭം മദ്യ കമ്പനികൾക്ക് മാത്രമാണെന്നും ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള മൂന്നാമത്തേതും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിനായി നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മനോഹരമായ നിറം

ദേശീയ സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ഖബറിടം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഓർമ്മപ്പെരുന്നാൾ ദിവസമായ 15 വരെ വിപുലമായ പരിപാടികളോടുകൂടി ഓർമ്മപ്പെരുന്നാൾ നടക്കും. ഓർമ്മപ്പെരുന്നാളിനോടൊപ്പം ആരംഭിക്കുന്ന പദയാത്രയിൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഒത്തുചേരും. കണ്ണൂർ രാജേന്ദ്ര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ലൈ അതിൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. ആകെ 18 വിമാനങ്ങളിലായി 4,987 പേരാണ് തിരികെ എത്തിയത്. ഇത്തവണ 4,519 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോയത്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാപ്പിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ചെറുതോണിയിൽ എസി സ്വീറ്റ് റൂമുകൾ, ഡബിൾ

ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2-ാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 267

Suave. ഇന്ത്യ തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 6 മണിക്കാണ് അവതരണം. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് കലമശ്ശേരി സ്വദേശി ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകൈച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത്

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 1 o'clock.
0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്ന് രുചിക്കൂട്ടിൽ പറയാൻ പോകുന്നത് നമ്മൾ മലയാളികളുടെ ഭക്ഷണ സ്മരണകളിൽ ഏറ്റവും സിമ്പിളും അതേസമയം ഏറ്റവും പ്രിയപ്പെട്ടതുമായിട്ടുള്ള ഒരു ഫുഡിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? വേറൊന്നുമല്ല, നല്ല ചൂട് ചോറും ചമ്മന്തിയുമാണല്ലേ. വിഭവ സമൃദ്ധമായ സദ്യകളും വൈവിധ്യമാർന്നിട്ടുള്ള കറികളും എല്ലാം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും വിശപ്പോടെ വീട്ടിലെത്തുന്ന ഒരാൾക്ക് ഒരു പാത്രം ചൂട് ചോറും അതിനൊപ്പം ഒരു സ്പൂൺ ചമ്മന്തിയും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തൃപ്തി മറ്റൊന്നിനും പകരം വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മലയാളികളുടെ ഭക്ഷണ മീശയിൽ ഈ ചമ്മന്തിക്ക് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ചൂട് ചോറിനൊപ്പം അല്പം വെളിച്ചെണ്ണയും രുചികരമായിട്ടുള്ള ചമ്മന്തി ഉണ്ടെങ്കിൽ മറ്റൊരു കറിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ തേങ്ങാ ചമ്മന്തിയും മുളക് ചമ്മന്തിയും മാത്രമല്ല, പല ടേസ്റ്റില് പല ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നിരവധി വെറൈറ്റി ചമ്മന്തികളുണ്ട്. കുറഞ്ഞ സമയവും ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ പുതുമയും സ്വാദും ഒക്കെ കൊടുക്കും. അപ്പൊ ഈ പണ്ട് കാലത്ത് മൺചട്ടിയിലും അമ്മിക്കല്ലിലുമായിരുന്നു ചമ്മന്തി അരച്ചിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രത്യേക രുചിയും മണവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് മിക്സിയുടെ കാലമാണെങ്കിലും ആ പഴയ രുചി ഇന്നും നമ്മൾ മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ചൂട് ചോറിന്റെ ആവിയിലേക്ക് ഒരു സ്പൂൺ ചമ്മന്തിയും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് കുഴച്ച് കഴിക്കുന്നതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ തേങ്ങയുടെ സോഫ്റ്റ്നെസ്സും മുളകിന്റെ എരിവും പുളിയുടെ സ്വാദും വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലും ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഒരു സാധാരണ ഭക്ഷണം പോലും അസാധാരണമാകുന്ന ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞിട്ടുള്ള ചമ്മന്തി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ചൂട് ചോറും കാന്താരി ചമ്മന്തിയും അതുപോലെ കറിവേപ്പില ചമ്മന്തി ഇതൊക്കെ കഴിക്കുന്നതും നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കഞ്ഞിക്കൊപ്പം പോലും ഏറ്റവും കൂടുതൽ നമ്മൾ കൂട്ടുപിടിച്ചിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പൊ കേരളത്തിലെ മിക്ക വീടുകളിലും ഏതെങ്കിലും തരത്തിലുള്ള ചമ്മന്തി ഉണ്ടാകും. തേങ്ങാ ചമ്മന്തി, കാന്താരി ചമ്മന്തി, കറിവേപ്പില ചമ്മന്തി, മാങ്ങാ ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി, പുളിച്ചമ്മന്തി, അങ്ങനെ പലതരത്തിലുള്ള വകഭേദങ്ങളാണല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് ഈ പറഞ്ഞിട്ടുള്ള വെറൈറ്റി ചമ്മന്തിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിരുന്നു ഇത്ര പ്രസംഗം നടത്തിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതിനുവേണ്ടി തന്നെയാ, കാരണം ഇത് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വാചാലരാവുമല്ലോ നമ്മളുടെ ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ ഇന്ന് നമ്മൾ കറിവേപ്പില ചമ്മന്തി, അതായത് രുചിയും ആരോഗ്യവും ഒന്നിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. സാധാരണ കറികളിൽ സുഗന്ധത്തിനായിട്ട് ഉപയോഗിക്കുന്ന കറിവേപ്പില ചമ്മന്തിയാക്കിയാലും അത് ഗംഭീരമാണ്. ഇരുമ്പ്, ആന്റി ഓക്സിഡൻസ്, ഫൈബർ ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കറിവേപ്പില ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ 2 കപ്പ് കറിവേപ്പില, തേങ്ങാ ചിരകിയത് 1 കപ്പ്, 5 വറ്റൽമുളക്, പുളി ചെറിയ നെല്ലിക്കാ വലുപ്പത്തിൽ, 3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പൊ 2 കപ്പ് കറിവേപ്പില, തേങ്ങാ ചിരകിയത് 1 കപ്പ്, 5 വറ്റൽമുളക്, ചെറിയ നെല്ലിക്കാ വലുപ്പത്തിൽ പുളി, വെളുത്തുള്ളി 3 അല്ലി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ. ആദ്യം കറിവേപ്പില നന്നായിട്ട് കഴുകി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി വറ്റൽമുളകും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നീട് തേങ്ങയും പുളിയും വെളുത്തുള്ളിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ചൂട് ചോറിനൊപ്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് തക്കാളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുള്ള ചമ്മന്തി. വീട്ടിൽ കറി ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് 4 പഴുത്ത തക്കാളി, 8 അല്ലി വെളുത്തുള്ളി, 6 വറ്റൽമുളക്, 5 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയാണ് എടുക്കേണ്ടത്. 4 പഴുത്ത തക്കാളി, 8 അല്ലി വെളുത്തുള്ളി, 6 വറ്റൽമുളക്, 5 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യം പാനിൽ എണ്ണ ചൂടാക്കി വെളുത്തുള്ളിയും ഉള്ളിയും വറ്റൽമുളകും കൂടി വഴറ്റുക. പിന്നീട് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇത് ചോറിനൊപ്പം മാത്രമല്ല ദോശയ്ക്കും ചപ്പാത്തിക്കും പറ്റിയ കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഇടയ്ക്കൊന്ന് പൊടിതട്ടി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ 2 ചമ്മന്തി ഞാൻ പരിചയപ്പെടുത്തിയത്. ഇനിയും ഉണ്ട് പച്ചമാങ്ങ ചമ്മന്തി, അതുപോലെ ഉലുവ ചമ്മന്തി. അത് ഉലുവയും കൂടി ചേർത്തിട്ട് തേങ്ങയും ചേർത്തിട്ട് അരച്ചെടുക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഉള്ളിച്ചമ്മന്തി, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പൊ ഒരു കറി ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, വെറൈറ്റി ചമ്മന്തി നമ്മളുടെ കയ്യിലുണ്ടല്ലോ, അതങ്ങ് പരീക്ഷിച്ചാൽ മാത്രം മതി. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി, എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ്.

മുടി പൊട്ടിപ്പോവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ സങ്കടം മറ്റൊന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ ബിസി ആയിട്ടുള്ള ഈ ഒരു ലൈഫിൽ പെട്ടെന്ന് മുടി ചീകുന്ന സമയത്തൊക്കെ നമ്മൾ ചീപ്പെടുത്ത് നോക്കുകയാണെങ്കിൽ ചീപ്പിൽ നിറയെ മുടിയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും അല്ലേ. ഇങ്ങനെ സങ്കടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് കേട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ചാമയം വിത്ത് മീ ആർ ജെ അപർണ. മുടിയുടെ ആരോഗ്യം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കൊക്കെ കൂടുതലും സമയമില്ലാത്തത് കൊണ്ടാണ് മുടിയുടെ ആരോഗ്യത്തെ കുറിച്ച് ശ്രദ്ധിക്കാതെ പോകുന്നത്. അല്ലെങ്കിൽ ഈ മുടി പൊട്ടിപ്പോകുന്നതൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ടെങ്കിലും എന്താണ് മുടിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് പലർക്കും അറിയില്ല. ഇനി അറിയാമെങ്കിലും അത് ചെയ്യാനുള്ള സമയം നമുക്കില്ല. അങ്ങനെ ഒരുപാട് സമയമൊന്നും മാറ്റിവെക്കാൻ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്പ് വളരെ ഉപകാരപ്രദമാകും. കാരണം ഇതിന് നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഒരൊറ്റ ഐറ്റം മാത്രം മതി കേട്ടോ. വേറൊന്നുമില്ല, നമ്മളൊക്കെ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളമാണ് നമ്മൾ പ്രധാനമായിട്ടും എന്താ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കഞ്ഞിവെള്ളമൊക്കെ ഇനി തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് വരും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് രാവിലെ കുളിച്ചൊരുങ്ങി പോവുക എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിച്ച് തല പുകയ്ക്കേ വേണ്ട. നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, ഇനി എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ജലദോഷം അല്ലെങ്കിൽ ചെറിയ തണുപ്പൊക്കെ തട്ടുമ്പോൾ പനി വരുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതി. നമ്മളിത് ചെയ്യുന്ന സമയത്ത് കൂടുതലും രാത്രികാലങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ ഈ രാവിലെ നമുക്കിത് ചെയ്യാനായിട്ട് ഒട്ടും സമയം ഉണ്ടാവില്ല. രാവിലെ ചോറൊക്കെ വെക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെക്കുക. ആ രാവിലെ എടുത്ത് മാറ്റി വെച്ച കഞ്ഞിവെള്ളം ഒരു രാത്രിക്ക് ആകുമ്പോൾ ഏകദേശം ഒന്ന് പുളിച്ച് സെറ്റായിട്ടുണ്ടാകും. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കാൻ പറ്റും എങ്കിൽ ആ ഒരു തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്താൽ മതി കേട്ടോ. ഇനി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളില്ലേ അത് പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ തലയോട്ടിയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ കൂടി ആഡ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ് കേട്ടോ. ആ നാടൻ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ തല വാഷ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഷാംപൂ യൂസ് ചെയ്യണം. യൂസ് ചെയ്തില്ലെങ്കിൽ ഈ എണ്ണമയം ഡെയിലി വരുന്നതനുസരിച്ച് നിങ്ങളുടെ തലയിൽ താരൻ എന്നൊരു പ്രശ്നം ഉണ്ടാകാൻ കാരണമാകും. അപ്പം അതുകൊണ്ട് മുടിയുടെ കരുത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പിന്നീട് താരനിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ കഞ്ഞിവെള്ളം പൊളിപ്പിച്ച ശേഷം നന്നായിട്ട് തലയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ച ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിക്ക് കരുത്ത് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കും. ചിലർ പറയും ഈ കഞ്ഞിവെള്ളത്തിന്റെ ആ ഒരു പശപ്പ് കാരണമാണ് മുടിക്ക് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. അല്ല കേട്ടോ, ഇത് നമ്മുടെ മുടിയുടെ വേരുകളെ കുറച്ചുകൂടി ഒന്ന് ബലപ്പെടുത്തും. മാത്രമല്ല കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിനും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഫേസ് എന്ന് വാഷ് ചെയ്യുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഇത് ക്ലിയർ സ്കിന് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പൊ അത്രേ ഉള്ളൂ, കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടിയുടെ കരുത്ത് കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം ചമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ഒക്കെ ആയിട്ട് ഞാനിതാ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഇന്ന് ഞാൻ ദാ ഗ്രാമഫോണിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ താരം മണിച്ചേട്ടന്റെ മൂവിയിലെ സോങ്സ് ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ മാഞ്ഞു പോകാത്ത ഒരുപാട് നല്ല നല്ല സിനിമകളും അതിലെ പാട്ടുകളും മണിച്ചേട്ടൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടല്ലേ. അക്കൂട്ടത്തിലെ മികച്ച കുറച്ചധികം പാട്ടുകളാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് മണിച്ചേട്ടന്റെ ഒരു മൂവിയിലെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ആണ് കേട്ടോ. മൂവി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ണാടി. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ തന്നെ പാട്ട് ഏതാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അതെ, മണിക്കുയിലെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വാൽക്കണ്ണാടി എന്ന മൂവിക്ക് വേണ്ടിയിട്ട് എസ് രമേശൻ നായർ, എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിലാണ് ഈ ഒരു സോങ് ജന്മം എടുത്തിട്ടുള്ളത്. സുജാത ചേച്ചിയും ദാസേട്ടനും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ടിലൂടെ ഇന്നത്തെ ഗ്രാമഫോൺ സ്റ്റാർട്ട് ചെയ്യാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മെഗാഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ വാൽക്കണ്ണാടി മൂവിയിലെ മണിക്കുയിലെ എന്നുള്ള സോങ് ഒക്കെ കേട്ട് തിരികെ എത്തുമ്പോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു റൊമാന്റിക് സോങ് ആണ്, ഫ്രം ദ മൂവി കണ്ണിനും കണ്ണാടിക്കും. 2004 കേട്ടോ ഈ ഒരു മൂവി റിലീസ് ചെയ്യുന്നത്. ഒരു നഷ്ടപ്രണയമായിരുന്നു ഈ ഒരു മൂവി നമ്മളോട് പറഞ്ഞ കഥ. 2004 സുന്ദർദാസ് ആയിരുന്നു ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ ഒരുക്കി, എം ജയചന്ദ്രൻ സംഗീതം പകർന്ന്, ദാസേട്ടനും നമ്മുടെ ചിത്രചേച്ചിയും ചേർന്ന് പാടിയ മെല്ലെ ഇന്നലെ എന്ന് തുടങ്ങുന്ന സോങ് കേൾക്കാം ക്രാമഫോണിൽ ഇനി അടുത്തതായി.

മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. നമ്മൾ തുടക്കത്തിലെ രണ്ട് പാട്ടുകളും കേട്ടത് മണിച്ചേട്ടൻ അഭിനയിച്ച മൂവിയിലെ സോങ്സ് ആയിരുന്നു. അതും രണ്ട് നല്ല റൊമാൻറ്റിക് സോങ്സ് ആയിരുന്നു. എന്നാൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മണിച്ചേട്ടൻ പാടിയ ഒരു സോങ് ആണ്. ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അനന്തഭദ്ര എന്ന മൂവിയിലെ മല്ല മല്ല ലൂയ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. 2005 അനന്തഭദ്രം എന്ന മൂവി റിലീസാകുന്നത്. സന്തോഷ് ശിവനായിരുന്നു കേട്ടോ ഈ ഒരു മൂവി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മൂവിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്നും ഈ ഒരു മൂവിയിലെ എല്ലാ സീൻസും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ആ ശിവക്കാവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളും കഥകളും എല്ലാം. അപ്പോ അനന്തഭദ്ര മൂവിയിലെ മല്ലമല്ലൂയ എന്ന സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് കേട്ടോ ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം MG രാധാകൃഷ്ണൻ. മണിച്ചേട്ടൻ പാടിയ ഈ മനോഹരമായ ഗാനം കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7822773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

മണിച്ചേട്ടന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചില സിനിമകൾ നമ്മുടെ ജീവിതത്തോട്, പ്രത്യേകിച്ച് പച്ചയായ ജീവിതത്തോട്, നാട്ടിൻ പുറത്തെ ജീവിത കാഴ്ചകളോടൊക്കെ ഇങ്ങനെ ഇഴുകി ചേർന്ന് നിൽക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു മൂവിയായിരുന്നു കരുമാടിക്കുട്ടൻ. ആ കുട്ടനാടിന്റെ പശ്ചാത്തലമെല്ലാം അതേ ഭംഗിയോടെ ഒപ്പിയെടുത്ത് പകർന്നു വെച്ചിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു കേട്ടോ ഇത്. 2001 കേട്ടോ ഈ ഒരു മൂവി റിലീസ് ചെയ്യുന്നത്. ഈ മൂവിയിലെ കൈകൊട്ടു പെണ്ണെ എന്ന പാട്ട് ഇന്നും ഹിറ്റ് തന്നെയാണ്. ഏതൊരു ഉത്സവ പറമ്പിൽ പോയാലും ദാ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. പ്രത്യേകിച്ച് ഓണക്കാലത്ത് ഈ പാട്ടിനുള്ള ഹൈപ്പ് അല്പം കൂടുതലാണ്. അപ്പൊ ഈ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. മണിച്ചേട്ടനും സംഘമാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. മോഹൻ സിത്താരയുടെ മ്യൂസിക്കാണ്, യൂസഫ് അലി കേശേരിയുടെ വരികളാണ്. ആസ്വദിക്കാം ഈ ഒരു ഗാനം ഗ്രാമഫോണിലൂടെ.

ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചയായ ജീവിതം കാഴ്ചവെച്ച സിനിമകളായിരുന്നു മണിച്ചേട്ടന്റേന്ന്. അതുപോലെ മണിച്ചേട്ടന്റെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളും പല സിനിമയിലും ഇങ്ങനെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു മൂവി ആയിരുന്നു ലോകനാഥൻ IAS എന്ന് പറഞ്ഞത്. 2005 കേട്ടോ ഈ ഒരു മൂവി റിലീസ് ചെയ്യുന്നത്. മണിച്ചേട്ടൻ തന്റെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു ഓട്ടോ ഒക്കെ ഓടിച്ചു നടന്ന കഥകളെല്ലാം നമുക്ക് എല്ലാം അറിയാം. അതേ സെയിം കഥയാണ് ഈ ഒരു മൂവിയിലും ഉള്ളത്. ഓട്ടോയൊക്കെ ഓടിച്ചു നടന്ന ഒരു വ്യക്തി പിന്നീട് IAS ഓഫീസറായി എത്തുന്നതായിരുന്നു ചിത്രത്തിന്റെ കഥ. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയിൽ നല്ല ഒരു അടിപൊളി കല്യാണ പാട്ടുണ്ട്, സാഹിറ എന്ന് തുടങ്ങുന്നത്. ആ ഒരു പാട്ടാണ് കേട്ടോ നമ്മള് ഇനി കേൾക്കാൻ പോകുന്നത്. കൈതപ്രത്തിന്റെ വരികളാണ്, എം ജയചന്ദ്രനാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. അഫ്സൽ, സുജാത ശേഷി എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

0: ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം ഒരുമിച്ചിരിക്കുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഘോഷ വേളയില് ഒന്ന് ഓണം വെക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ചില പാട്ടുകളിൽ ഒന്നാണ് ദാ ഈ ഒരു പാട്ട്. പാട്ട് ഏതാണെന്നല്ലേ, കാഴ്ച എന്ന മൂവിയിലെ കുട്ടനാടൻ കായലിലെ എന്ന് തുടങ്ങുന്നത്. നല്ല വൈബുള്ള ഒരു സോങ് ആണല്ലേ. ഈ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. മണിച്ചേട്ടനാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. മണിച്ചേട്ടനോടൊപ്പം തന്നെ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് മധു ബാലകൃഷ്ണനാണ് കേട്ടോ. മോഹൻ സിത്താരയുടെ മ്യൂസിക്കിന് വരികൾ ഒരുക്കിയിരിക്കുന്നത് കൈതപ്രമാണ്. അപ്പോ ഈ മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടി

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

നമ്മളെയൊക്കെ ഒരുപാട് കരയിച്ച മണിച്ചേട്ടന്റെ ചില മൂവികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു മൂവിയാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. ഈ ഒരു മൂവി നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ണു നിറയാതെ കണ്ടിരുന്നിട്ടുണ്ടോ എന്നത് സംശയം തന്നെയാണല്ലേ. കാരണം അത്രയും സങ്കടമുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൂവിയിലൂടെ കാഴ്ചവെക്കുന്നത്. കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തി തന്റെ കുടുംബത്തെ കഷ്ടപ്പെട്ട് നോക്കുന്നു, അതിനിടയിൽ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, അതാണ് ഈ ഒരു മൂവി നമ്മളോട് പറഞ്ഞു തരുന്നത്. 1999 കേട്ടോ ഈ ഒരു മൂവി റിലീസ് ആകുന്നത്. വിനയനാണ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മൂവിക്ക് വേണ്ടി യൂസഫ് അലി കിച്ചേരി, മോഹൻ സിത്താര കൂട്ടുകെട്ടിൽ ഒരുങ്ങിയൊരു പാട്ട്, നമ്മുടെ എം ജി ശ്രീകുമാർ ആലപിച്ച പാട്ട്, ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. പാട്ട് ഏതാണ് എന്നല്ലേ, ശാന്ത പൊട്ടും എന്ന് തുടങ്ങുന്ന സോങ്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബജീവിതം എങ്ങനെയൊക്കെ താളം തെറ്റും എന്ന് കാണിച്ചു തന്ന മണിച്ചേട്ടന്റെ മൂവിയായിരുന്നു ആയിരത്തിൽ ഒരുവൻ. 2009 കേട്ടോ ഈ ഒരു മൂവി റിലീസാകുന്നത്. ഒരുപാട് ഘട്ടങ്ങൾക്കിടയിൽ തന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെയാണ് ഈ ഒരു മൂവിയിൽ മണിച്ചേട്ടൻ അവതരിപ്പിച്ചത്. സാമ്പത്തിക കഷ്ടപ്പാടുകൾ കൊണ്ട് രക്ഷയില്ലാതെ വരുമ്പോ സ്വന്തം അവയവം ദാനം ചെയ്ത് അതിലൂടെ പൈസ മേടിച്ച് തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ ഒരു വ്യക്തിയുടെ നിഷ്കളങ്കതയും ദയനീയതയും ഒക്കെ ഈ ഒരു മൂവിയിൽ മണിച്ചേട്ടൻ വളരെ വ്യക്തമായിട്ടാണ് അഭിനയിച്ച് കാണിച്ചു തന്നത്. ഇതിലെ ഭയങ്കര സങ്കടമുള്ള ഒരു പാട്ടുണ്ട്, പ്രിയ തോഴി കരയരുതേ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. അധികം ആരും അങ്ങനെ സെലക്ട് ചെയ്ത് കേൾക്കാത്തൊരു പാട്ടാണിത്. എന്നാൽ ഈ ഒരു പാട്ട് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു സങ്കടം ഇങ്ങനെ ഉണ്ടാകും. അപ്പോ ഈ ഒരു പാട്ട് കേൾക്കാം. ഈ ഒരു പാട്ടിന് വരികൾ ഒരുക്കിയിരിക്കുന്നത് യൂസഫ് അലി കീഷേരിയാണ് കേട്ടോ. മോഹൻ സിത്താരയാണ് സംഗീതം പകർന്നിരിക്കുന്നത്, ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനും. ആസ്വദിക്കാം ഈ ഗാനം ഗ്രാമഫോണിലൂടെ.

അങ്ങനെ മണിച്ചേട്ടന്റെ മൂവിയിലെ പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോണാണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. പാട്ടുകളൊക്കെ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയാറില്ലല്ലേ. അങ്ങനെ നമ്മൾ ഗ്രാമഫോൺ സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ടും മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ കേട്ട് കേട്ട് ഗ്രാമഫോണിൽ നിന്ന് പതിയെ എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. അങ്ങനെ നമ്മള് നമ്മുടെ ലാസ്റ്റത്തെ സോങ്ങിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ തുടക്കം തന്നെ കേട്ടത് വാൽക്കണ്ണാടി എന്ന മൂവിയിലെ സോങ് ആണല്ലേ. അതേ മൂവിയിലെ മറ്റൊരു പാട്ടിലൂടെ തന്നെ നമുക്ക് ടാറ്റ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാട്ട് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അമ്മേ അമ്മേ എന്ന് തുടങ്ങുന്നതിൽ ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ടാണ് കേട്ടോ. മധു ബാലകൃഷ്ണന്റെ വോക്കലിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഫീലാണ്. അപ്പോ ഈ ഒരു പാട്ട് കേൾക്കാം. ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് എസ് രമേശൻ നായരാണ്, സംഗീതം എം ജയചന്ദ്രൻ. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാനും പതിയെ ചർച്ച പറയുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഓറൽ മെഡിസിൻ HOD ഡോക്ടർ അനൂനയാണ്. അപ്പൊ ഡോക്ടർ, ഇന്ന് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓറൽ അൾസറിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതിനു മുൻപ് ഡോക്ടറെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം. നമസ്കാരം.
1: അപ്പൊ ഡോക്ടർ, ഓറൽ അൾസർ, അപ്പൊ ഇതിനെക്കുറിച്ച് ഫസ്റ്റ് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്?
2: നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് ഈ മെഡിടോക്കിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഓറൽ അൾസേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും തന്നെ ഈ ഓറൽ അൾസർ എന്ന, അതായത് വായ്പുണ്ണ്, നമുക്ക് എല്ലാവർക്കും തന്നെ വന്നിട്ടുള്ളൊരു അസ്വസ്ഥതയാണ്. അത് വളരെ ചെറിയൊരു അൾസർ ആണെങ്കിലും നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. കാരണം എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ട്, ചൂട്, എന്ത് കഴിച്ചാലും നമുക്ക് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ സാധാരണ അതിനെ അവഗണിക്കാറാണ് ഉള്ളത്. അത് സ്ട്രെസ് ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസി, മെൻസ്ട്രേഷൻ്റെ ടൈമിൽ, പ്രഗ്നൻസി ടൈമിൽ, പല കാരണങ്ങൾ കൊണ്ട് ഈ വായിൽ അൾസേഴ്സ് വരാം. എസ്പെഷ്യലി കുട്ടികൾ യങ് ഏജിൽ അവർക്ക് ഈ എക്സാം ടെൻഷൻ ആ സമയത്ത് ഒരുപാട് കുട്ടികളെയും കൊണ്ട് പേരൻസ് വരാറുണ്ട്
1: വായ്പുണ്ണായിട്ട്.
2: അത് അത് ഹീൽ ചെയ്യും, പിന്നെയും വരും. ചില അൾസേഴ്സ് ഉണ്ട്, അത് ഹീൽ ചെയ്യും, പിന്നെയും വരും. ചിലതുണ്ട്, അതങ്ങനെ അങ്ങ് പെർസിസ്റ്റ് ചെയ്യും, അങ്ങനെ അങ്ങ് നിന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്, എപ്പോഴാണ് നമ്മൾ ചികിത്സ തേടേണ്ടത്? നമ്മൾ സ്വയമായിട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷനൊക്കെ തന്നെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തൊക്കെ നോക്കും, എന്നിട്ടത് കുറയുന്നില്ല, അല്ലെങ്കിൽ അത് കുറയുന്നു പിന്നെയും വരുന്നു, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നമ്മൾ പ്രത്യേകമായിട്ടൊരു ഓറൽ ഫിസിഷ്യനെ അല്ലെങ്കിൽ ഓറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ഡെന്റലിൽ കാണിക്കേണ്ടതാണ്, വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, എങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം, എപ്പോഴാണ് ബയോപ്സി, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. താങ്ക് യു ഡോക്ടർ. അപ്പൊ ഇതിന്റെ അടുത്ത്, അതായത് നമ്മളിനി കൂടുതലായിട്ട് ഡോക്ടർ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. പക്ഷെ ഇനിയിപ്പോ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഇന്റേൺ ഡോക്ടർ അലീന വിൻസെന്റ്. അപ്പൊ ഡോക്ടർ അലീനെ നമുക്ക് മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
3: താങ്ക് യു.
1: അപ്പൊ ഇപ്പൊ ഡോക്ടർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു, നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക്, കാരണം എന്താണിത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പൊ ഈ ഓറൽ അൾസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വായ്പുണ്ണ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിൽ നമുക്ക് തുടങ്ങാം.
3: വായ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളെ, പുണ്ണുകളെയാണ് നമ്മൾ വായ്പുണ്ണ് അഥവാ ഓറൽ അൾസർ എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു പുണ്ണ് മാത്രമാണെന്ന് കരുതി പലരും ഇതിനെ അവഗണിക്കാറുണ്ട്. പക്ഷേ വളരെ വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണിത്.
1: അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വായ്പുണ്ണ് അഥവാ നമ്മൾ ഓറൽ അൾസർ എന്ന് പറയുന്നത് എവിടെയൊക്കെ വരാനാണ് ചാൻസ് ഉള്ളത്?
3: ഇത് നോർമലായി കാണുന്നത് നാവിൽ, കവിളിന്റെ ഉള്ളിൽ, ചുണ്ടിന്റെ ഉള്ളിൽ, മോണയിൽ, അല്ലെങ്കിൽ വായുടെ അടിഭാഗത്തൊക്കെയാണ് സാധാരണ കാണാൻ കഴിയുക. ഇത് പ്രത്യേകിച്ച് വേദനയോട് കൂടിയായിരിക്കും. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വേദന കൂടാനുള്ള സാധ്യതയുണ്ട്.
1: ശരി. അപ്പൊ ഈ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെ, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും. അപ്പൊ എന്തൊരു അസുഖം വരുമ്പോഴും അതിനൊരു കാരണം ഉണ്ടായിരിക്കും. അപ്പൊ ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
3: ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് സ്ട്രെസ്, ഉറക്കക്കുറവ്, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡിന്റെ കുറവ്, അല്ലെങ്കിൽ കവിൾ കടിക്കുക, പിന്നെ ഷാർപ്പായിട്ടുള്ള പല്ലുകള്, അല്ലെങ്കിൽ ഇൽഫിറ്റിംഗ് ടെൻഷർ, വെപ്പ് പല്ല് മൂലം ഉണ്ടാകുന്ന മുറിവുകള്, അസിഡിറ്റി, ഹോർമോണൽ ചേഞ്ചസ്, ഇൻഫെക്ഷൻസ് എന്നിവയൊക്കെയാണ്. ചിലപ്പോൾ ഈ ആവർത്തിച്ചു വരുന്ന അൾസർ മറ്റു രോഗത്തിന്റെ ലക്ഷണങ്ങളായിരിക്കാം.
1: ഓ, അത് ശരി. അപ്പൊ അത് ഈ മറ്റു രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാണ്?
3: ഈ ഹെർപ്പിസ് പോലെയുള്ള വൈറസ് രോഗങ്ങൾ, ക്ഷയരോഗം, വയലെ ക്യാൻസർ എന്നിവയ്ക്ക് ആവാൻ ഈ ഓറൽ അൾസറിന് സാധ്യതയുണ്ട്.
1: ശരി. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ സ്ട്രെസ് മൂലം കൂടുതലായിട്ട് നമുക്കിതുണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഇപ്പൊ കേട്ടിട്ടുണ്ട്. ശരിക്കും സ്ട്രെസ്സിനും ഈ പറഞ്ഞിട്ടുള്ള ഓറൽ അൾസറിനും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ, കേൾക്കുമ്പോൾ എന്താണ് അതിനുള്ള ഒരു ബന്ധം എന്ന് വിചാരിക്കും. ശരിക്കും എന്തായിരിക്കും ഇത് തമ്മിൽ കണക്ട് ആയിരിക്കുന്നതിന്റെ കാരണം?
3: അതെ, ഇത് ശരിക്കും സ്ട്രെസ്സും ഓറൽ അൾസറും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ അധികം ടെൻഷൻ അനുഭവിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയാം, അതുപോലെ തന്നെ ഉറക്കം കുറയാം, ഭക്ഷണ രീതി ഒക്കെ മാറാം. ഇതെല്ലാം വായിൽ അൾസർ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കും. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ പരീക്ഷാ സമയത്ത് ഈ ജോലി സമ്മർദ്ദം ഡിപ്രഷനൊക്കെ അനുഭവപ്പെടുമ്പോൾ വായിൽ അൾസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ സ്റ്റുഡൻസിനെ നമ്മൾ ഈ എക്സാം ടൈമിലൊക്കെ നോർമലായിട്ട് കാണുന്നതാണ് ഈ സ്ട്രെസ് അൾസർ എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് കാരണം ശരീരത്തിൽ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും അവ അൾസർ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ റിപ്പീറ്റഡ് ആയിട്ട് വായ്പണ്ണ് വരുന്നവർ ഈ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ല ഉറക്കം, ബാലൻസ് ഡയറ്റ്, വെള്ളം ധാരാളമായി കുടിക്കുക എന്നിവയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്.
4: ഓക്കെ, ഇപ്പൊ ഈ ഇപ്പൊ നോർമലായിട്ട് നമ്മൾ അൾസർ എന്ന് പറയും, അപ്പൊ അങ്ങനെയുള്ളതും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഓറൽ അൾസർ ഉണ്ടാവും. അത് തമ്മിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും?
3: ഒരു നോർമൽ അൾസർ എന്ന് പറയുന്നത് റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിരിക്കും. അത് നോർമലായി 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ മാറേണ്ടതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങളുണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ട് മാറാത്തത്, വളരെ വലിയ അൾസർ, അതിൽ നിന്നും ഈ രക്തം വരുന്നത്, റിക്കറന്റ് ആയി ആവർത്തിച്ച് വരുന്നത്, വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ അതിന് ചുറ്റുമുണ്ടാകുമ്പോൾ വിഴുങ്ങാനൊക്കെയുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാരം കുറയുക അഥവാ വെയിറ്റ് ലോസ്, പിന്നെ വളരെ ശക്തമായ വേദനയൊക്കെ വരുമ്പോൾ ഇത് കൂടുതൽ ഈ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിന്നാൽ ഉടൻ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് അത് അൾസർ തന്നെയാണ്, നോർമൽ അൾസർ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പിക്കണം.
4: ഓക്കെ, ഇപ്പൊ 2 ആഴ്ചയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു നോർമൽ, അതിനുശേഷവും അത് നീണ്ടു പോവാണെന്നുണ്ടെങ്കിൽ
3: അതൊരു വേറൊരു ഇൻഫെക്ഷൻ ആവാ അല്ലെങ്കിൽ വേറെ രോഗത്തിന്റെ ലക്ഷണമായിരിക്കും. അപ്പൊ അത് ഡെന്റിസ്റ്റിനെ കണ്ട് ഡയഗ്നോസ് ചെയ്യേണ്ടതാണ്.
4: ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ വായ്പുണ്ണിനെ എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്?
3: നമ്മൾ ഈ അൾസറിന്റെ വലുപ്പം അല്ലെങ്കിൽ ഷേപ്പ്, കളർ, അല്ലെങ്കിൽ ഈ വെളുത്തതോ ചുവന്നതായ പാടുകൾ അതിന് ചുറ്റുമുണ്ടോ, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യുക. ആവശ്യമെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് ചെക്ക് ചെയ്യാനൊക്കെ ഡെന്റിസ്റ്റ് ചിലപ്പോൾ പറയാം. ഇത് മാത്രമല്ല, ഇത് വേറൊരു രോഗലക്ഷണത്തിന് സാമ്യമായിട്ട് തോന്നിയാൽ, കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കണ്ടീഷനായിട്ട് തോന്നിയാൽ ബയോപ്സി പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ ചിലപ്പോൾ ഡെന്റിസ്റ്റ് ആവശ്യപ്പെട്ടേക്കും. അപ്പോൾ അത് ചെയ്ത് രോഗം നിർണ്ണയിക്കുന്നത് വളരെ അത്യാവശ്യമാണ്.
4: അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഓറൽ അൾസർ ഇപ്പം ചിലപ്പോൾ ഈ ഓറൽ ക്യാൻസറിന് കാരണമായേക്കുമോ?
3: അതെ, ചിലപ്പോൾ ഈ മാറാതെ നിൽക്കുന്ന ഈ അൾസർ ഓറൽ ക്യാൻസറിന്റെ ആദ്യ ലക്ഷണമായിരിക്കാം. ഈ പ്രത്യേകിച്ച് പുകവലി, മദ്യപാനം അല്ലെങ്കിൽ പുകയിലെ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നവരൊക്കെ ഇത് കൂടുതലായി ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് ഈ നോർമലായിട്ട് വരുന്ന അൾസർ ആണെങ്കിൽ പോലും റിക്കറന്റ് ആയിട്ട് വരുമ്പോൾ അത് ഇൻഫെക്ഷ്യസ് ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 2 ആഴ്ചയിൽ കൂടുതലായിട്ട് മാറാതെ നിന്നാൽ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണണം.
4: ശരി, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഇപ്പം പല്ലുവേദന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് മാറ്റാനായിട്ട് നോക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഓറൽ അൾസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചികിത്സിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളോ പെട്ടെന്ന് അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
3: ഓക്കെ, ചില ഹോം റെമഡീസ് നമുക്ക് ചെയ്യാം. ഈ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വാ കഴുകുക, അപ്പോൾ നമ്മുടെ ആ വേദനയൊക്കെ ഒന്ന് കുറയും. പിന്നെ ധാരാളമായി വെള്ളം കുടിക്കുക, സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് എടുക്കുക, അല്ലെങ്കിൽ ചൂടുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കുക. ഇതിങ്ങനെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ തൈര് പോലെയുള്ള ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഡെഫിഷ്യൻസിക്കൊക്കെ അത് മാറാനുള്ള വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ചയിൽ കൂടുതൽ നിലനിന്നാൽ വീട്ടിലെ റെമഡീസ് എടുക്കാതെ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണേണ്ടതാണ്.
4: ശരി, അപ്പോൾ അതുപോലെ എന്ത് ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നത്?
3: നമ്മൾ ട്രീറ്റ്മെന്റ് കാരണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ വൈറ്റമിൻ സപ്ലിമെന്റ്സ് നമ്മൾ കൊടുക്കും. അതല്ലെ വേദന കുറയ്ക്കാനുള്ള ടോപ്പിക്കൽ ജെല്ല്, ആന്റിസെപ്റ്റിക് മൗത്ത് വാഷ് ഇവയൊക്കെ നമുക്ക് നൽകാം. ഈ ഷാർപ്പ് ടൂത്ത് അല്ലെങ്കിൽ ഈ ഡെഞ്ചർ, ഈ വെപ്പുപല്ലൊക്കെ മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും മുറിവുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ആ കാരണങ്ങൾ തിരുത്തണം. കാരണം തിരുത്തിയാലേ നമുക്ക് ഈ രോഗം പൂർണ്ണമായിട്ടും പറ്റുള്ളൂ.
4: ഇതിപ്പോ എന്ത് അസുഖം വന്നാലും നമ്മൾ ആദ്യം ഇതെങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഓറൽ അൾസർ എങ്ങനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും?
3: ഈ ഓറൽ അൾസർ നമുക്ക് തടയാൻ മെയിൻലി നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നല്ല ഓറൽ ഹൈജീൻ പാലിക്കുക, ബാലൻസ് ഡയറ്റ് എടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, സ്ട്രെസ് ഒഴിവാക്കുക, നന്നായി ഉറങ്ങുക, ഈ പിന്നെ പുകവലി, മദ്യപാനം, ഇങ്ങനെ പുകയിലെ ഉൽപ്പന്നങ്ങൾ അതൊക്കെ ഉപയോഗിക്കുന്നവർ അതൊക്കെ കഴിവതും നിർത്തുക. കാരണം അത് ഓറൽ അൾസർ മാത്രമല്ല ബാക്കി മറ്റു രോഗങ്ങളിലേക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കഴിവതും ഒഴിവാക്കുക. പിന്നെ റൊട്ടീൻ ആയിട്ടുള്ള ഡെന്റൽ ചെക്കപ്പ് നടത്തുക. നമ്മളൊരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു ഓറൽ അൾസറിന് മാത്രമല്ല എന്ത് രോഗത്തിനായാലും അത് നിർണ്ണയിക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ രോഗം നിർണ്ണയിക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വളരെ കൂടുതലായിട്ട് പെട്ടെന്ന് എഫക്റ്റീവ് ആയിരിക്കും. സോ അപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം പ്രിവെൻഷൻ എടുക്കുക, പിന്നെ രോഗം വന്നാൽ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണുക.
4: ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പൊ എന്തെങ്കിലും ഓറൽ അൾസർ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പം അത് വന്നു പോയി എന്നുള്ളത്, പക്ഷെ അതിൽ എത്രമാത്രം ഡീപ്പായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് വിശദമായിട്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും നേരം ഓറൽ അൾസറിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഇന്റേൺ ഡോക്ടർ അലീന വിൻസെന്റ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ തന്ന നമ്മുടെ ഡോക്ടർ ഉണ്ട്. അപ്പൊ ഡോക്ടർ, ഇതിന്റെ ഒരു കൺക്ലൂഷൻ, കാരണം എന്തൊരു കാര്യവും നമുക്ക് ലാസ്റ്റ് നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കണം എന്ന് പറയണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അനൂന ഡോക്ടറെ വീണ്ടും ഞാൻ മീഡിയ ടോക്കിലേക്ക് വിളിക്കുകയാണ്. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുള്ളൂ, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
2: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഓറൽ അൾസറിനെ കുറിച്ച് കേട്ടുമല്ലോ, അതിന്റെ കാരണങ്ങൾ, അത് എവിടെയൊക്കെ വരും, അത് എങ്ങനെ എവിടെ വന്നാലാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ആളുകളിൽ വന്നാലാണ് അത് കൂടുതൽ അതിന് ക്യാൻസർ ക്യാൻസർ അങ്ങനെയുള്ള അസുഖത്തിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് കേട്ടു. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പം ഒരു വായിലൊരു അൾസർ വന്നാലും അതിന്റെ ഷേപ്പ് സൈസ് ഒക്കെ നമുക്ക് ഒരു ചെറിയ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അത് വലുതാണ്, അത് കൂടുതൽ സമയം നിലനിൽക്കുന്നു, രണ്ടാഴ്ചയിൽ കൂടുതലായിട്ടും അത് കുറയുന്നില്ല, അതിന് നല്ല പെയിന്, കഴല വീക്കം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മെഡിക്കൽ സഹായം തേടേണ്ടതായിട്ട് വരും. അതിനായിട്ട് അതിന് നമ്മൾ ഹോം റെമഡീസും കൊണ്ടിരുന്നാൽ അത് ശരിയാകത്തില്ല, അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് എന്തായാലും എടുക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. നമുക്ക് ആദ്യം ഹോം റെമഡീസ്, ഫുഡ്, ഡയറ്റ് ഒക്കെ ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ എന്നാലും അത് കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വായിൽ ഷാർപ്പ് പല്ലുകൊണ്ടാണ് നമുക്ക് ചിലപ്പം മനസ്സിലാവും നമ്മുടെ പല്ല് മുട്ടിയിട്ടാണ് അത് മുറിവുണ്ടാകുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് പുഷ്പഗിരി ഡെന്റൽ കോളേജിൽ ഓറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റൂം നമ്പർ 1. അവിടെ രോഗനിർണയം നടത്താനും അഥവാ എന്തെങ്കിലും ബയോപ്സിയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പൊ അവിടെ വന്നാൽ രോഗനിർണയം ചെയ്യാനും അതിന്റെ ബയോപ്സി എടുക്കാനും അതിന്റെ ഫൈനൽ ഡയഗ്നോസിസിലെത്താനും അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. അപ്പൊ ആ ഫെസിലിറ്റിയെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരു നല്ലതിന് ആശംസിക്കുന്നു.
4: താങ്ക് യു ഡോക്ടർ. ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് മാറ്റാം എന്ന് വിചാരിക്കാതെ അതിന് കൃത്യമായിട്ടുള്ളത് ഡോക്ടർ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഇവിടെ ചെല്ലണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇത്രയും നേരം ഈ ഒരു ഓറൽ അൾസർ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഓറൽ മെഡിസിൻ HOD ഡോക്ടർ അനൂന. അപ്പൊ രണ്ടുപേർക്കും ഇന്നത്തെ ഈ ഒരു മെഡിടോക്കിൽ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ മെഡിടോക്കിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺഡ്, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരും. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കും. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കാട് തേടി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
0: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ് 3:00.

0: ഹോസ്പിറ്റൽസ് തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78273. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി.
1: നെഞ്ചില് പഞ്ചാര പാലല്ല തേനല്ല പൊള്ളുന്ന തീക്കനലാ.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്സ് 90.4 ലൂടെ

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാല നര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സീറോ ഡെലിവറി.
4: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
4: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും, നമസ്കാരം. അങ്ങനെ സമയം 4 മണി കഴിഞ്ഞു 3 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ഇവിടെ ഹാജരായിട്ടുണ്ട്. എല്ലാവരെയും റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൂടെയുള്ളത് ദീപ. അപ്പൊ പേര് പറയുന്നതിന് മുൻപേ തന്നെ ഒരു മുഴം മുന്നേ എറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജയങ്കരേട്ടൻ, നമസ്കാരം ദീപ, ഞാനിതാ റേഡിയോ കഫേയിൽ എത്തിയെന്ന് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. 3 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയപ്പോൾ ആ ഫോർട്ട് കൊച്ചിയിൽ ഇരുന്ന് ഇങ്ങനെ മനസ്സിങ്ങനെ മന്ത്രിച്ചു ഇന്ന് റേഡിയോ കഫേയിൽ ദീപ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ തന്നെ മെസ്സേജ് അയച്ചു അല്ലേ ജയങ്കരേട്ട. അപ്പൊ എന്തായാലും ഗുഡ് ഈവനിങ്. അടുത്തത് നമ്മുടെ ജയങ്കരേട്ടന്റെ ഫ്രണ്ട്സ്, ഹായ്, ഞങ്ങൾ സാനി റസീലയും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരെയും നമ്മൾ റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമയം ഇത്രയും 4 മണി കഴിഞ്ഞ് 4 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് ആവുന്നു. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ചായയൊക്കെ കുടിച്ച് വേഗം റേഡിയോ കഫേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയായിരിക്കും അല്ലേ. ഫോണൊക്കെ തപ്പിയെടുക്കണം, ഫോണൊക്കെ നേരത്തെ ചാർജിനിടണം. ആ ഒരു കാര്യം കൂടി ഓർക്കണം കേട്ടോ, അത് നമ്മൾ പറയാറേ ഇല്ല. 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫോൺ എല്ലാവരും ചാർജ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ പലപ്പോഴും പകലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് മറന്നു പോവും, ഫോൺ ബാറ്ററി ചാർജ് ചിലപ്പോൾ തീർന്ന് ലോ ആയിരിക്കും. അപ്പം 4 മണി സമയമാകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കണം, നേരത്തെ ചായ ഇട്ട് വെക്കണം, 4 മണി സമയമാകുന്നു, റേഡിയോ കഫേ തുടങ്ങും, ഫോണിന് ചാർജ് ഉണ്ടോയെന്ന് നോക്കണം, അങ്ങനെ പല ടെൻഷനാണല്ലേ. അപ്പോൾ എന്തായാലും ചാർജൊക്കെ ഫുള്ളാക്കി വെക്കുക. 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ട് അറിയിക്കുക. ആശ ചേച്ചി എത്തിയിട്ടുണ്ട് തൊടുപുഴയിൽ നിന്ന്. ഗുഡ് ഈവനിങ് ദീപ എന്ന് പറഞ്ഞിട്ട്, അത് ശരി, എന്തോ കഴിക്കുകയാണ് കേട്ടോ അവിടെ. ആഹാ, 4 മണിയായിട്ട് എന്തോ സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ അടിച്ച് കയറ്റുന്നുണ്ട് അവിടെ. ബിന്ദു ചേച്ചി എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട്, ബിന്ദു ചേച്ചി എത്ര നാളായി ബിന്ദു ചേച്ചി. ഞാൻ ബിന്ദു ചേച്ചിയുടെ പേര് പറഞ്ഞിട്ട് ഒത്തിരി നാളായി എന്ന് എനിക്ക് അങ്ങനെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. എൽസ് ചേച്ചി, ഗുഡ് ഈവനിങ് ദീപു എന്ന് പറഞ്ഞിട്ട് എൽസ് ചേച്ചി എത്തിയിട്ടുണ്ട്. ശുഭ സായാഹ്നം, ഞാനും എത്തി ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്, എത്തിയല്ലോ, അത് തന്നെ നമുക്ക് സന്തോഷം. എല്ലാവരും റേഡിയോ കഫേയിൽ കൂടിയാലല്ലേ നമുക്കൊരു സുഖമുള്ളൂ. ഇപ്പം നമ്മൾ സ്ഥിരം നമ്മളെ റേഡിയോ കഫേയിലെ ആ ഒരു ഫാമിലിയിലുള്ള കുറേ പേരുണ്ട്. അതിലൊന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണല്ലേ, എവിടെ പോയി എന്ന് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക, അയ്യോ അവർ വന്നില്ലല്ലോ, ഇവർ വന്നില്ലല്ലോ എന്ന്. അതങ്ങനെ ശീലമായിപ്പോയി. ചില കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ ശീലമായി കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് നമുക്ക് എല്ലാവരും കൂടി ഉള്ളപ്പോഴാണ് ഒരു ഓളം. നമ്മുടെയൊക്കെ ഫാമിലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടത്തുന്ന സമയത്ത് വളരെ ഓളമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു 2-3 പേരൊക്കെ വന്നില്ലെങ്കിൽ നമുക്കൊരു വിഷമമല്ലേ, എവിടെ പോയി നമ്മൾ വിചാരിക്കുക. എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോഴാണ് ആ ഒരു ഫംഗ്ഷൻ കുറച്ച് മനോഹരമാകുന്നത്. അതുപോലെ നിങ്ങൾ എല്ലാവരും ഉള്ളപ്പോഴാണ് നമുക്ക് എപ്പോഴും സന്തോഷം. നദീരത്തെത്തിയിട്ടുണ്ട്. ദീപമോളെ, കാതോരം, കൂട്ടുകാർ, എന്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി റേഡിയോ കഫി കേൾക്കുന്നു. അമ്പടാ, രേഖ ചേച്ചിയുണ്ട്, നമ്മുടെ സുജ ചേച്ചിയുണ്ട്. എനിക്ക് വയ്യ, എല്ലാരും അങ്ങോട്ട് പോയി കേട്ടോ. 1, 2, 3, 4, 5 പേരും കൂടി അവിടെ ഇരുന്ന് റേഡിയോ കഫേ കേൾക്കുകയാണ്. സന്തോഷം, സന്തോഷം. അപ്പൊ എന്തായാലും ഞങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിലും നിങ്ങളെ ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോഴേക്കും ഒരു സന്തോഷമുണ്ട്. അടുത്തത് ഷീജ ചേച്ചി, അപ്പൊ അവിടെ ഇരുന്ന് റേഡിയോ കഫേ കേൾക്കുക കേട്ടോ. ചായയൊക്കെ കൊടുത്തോ എല്ലാവർക്കും, എന്താ സ്പെഷ്യൽ കൊടുത്തത് അതിരത്ത. അടുത്തത് ഷീജ ചേച്ചി, ഹായ് ഞാനുണ്ടേ എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട്. ഓക്കെ ഷീജ ചേച്ചി. ലീന ചേച്ചി, ഹായ് ഗുഡ് ഈവനിങ് മോളെ. ഗുഡ് ഈവനിങ് ലീന ചേച്ചി. രാജപ്പൻ ചേട്ടൻ, എങ്ങും പോയിട്ടില്ല ദീപ, ഞാൻ ഇവിടെയുണ്ട്, വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് രാജപ്പൻ ചേട്ടൻ പാലപ്പുറം എത്തിയിട്ടുണ്ട്. ലേഖ ചേച്ചി, ആണോ, എന്നാ ഞാനും വന്നു എന്ന്. എന്ത്, ഞാനും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ ബിന്ദു ചേച്ചി എന്താ മെസ്സേജ് അയച്ചിരിക്കുന്ന, മോളെ ഞാൻ ഇന്നലെ വന്നു, കഴിഞ്ഞ ആഴ്ച മൂകാംബിക മുരുടേശ്വർ യാത്രയിലായിരുന്നു, ഇന്ന് സൗകര്യം പോലെ കൂടാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെ എല്ലാവരും വരട്ടെ. നമ്മളുടെ നദീരത്തിന്റെ വീട്ടിൽ കുറെ പേര് കാതോരൻ ടീംസ് ഒത്തുകൂടിയിട്ടുണ്ട്, അവരുടെ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ പാട്ട് കേട്ടിട്ട് വരുന്ന കുറെ പേരുണ്ട്, ഞാൻ എപ്പോഴും പറയാറില്ലേ, അപ്പൊ അതുകൊണ്ട് പാട്ടിട്ട് കൊടുത്തേക്കാം. എല്ലാവരും എൻജോയ് ചെയ്യട്ടെ.

ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333, 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

അങ്ങനെ നമ്മള് പാട്ടൊക്കെ കേട്ട് നമ്മുടെ റേഡിയോ കഫേയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കുറെ പേര് എന്തൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. മിനി ചേച്ചി, മിനി ബാബു, ഗുഡ് ഈവനിങ് മോളെ എന്ന് പറഞ്ഞിട്ട്. ഗുഡ് ഈവനിങ് മിനി ചേച്ചി. നദീറയിത്ത, എല്ലാ വിശേഷവും ഞാൻ നാളെ എഴുതാം. രാവിലെ 10:30 എത്തി എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ഫുഡ് അടിക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സന്തോഷം. രാജേഷേട്ടൻ, ഹായ് സായാഹ്ന മഴ, നമസ്കാരം ദീപ ടീച്ചർ, രാജേഷ് പച്ചാളം. ഓക്കെ രാജേഷേട്ടാ, ഗുഡ് ഈവനിങ്. ജയങ്കരേട്ടൻ, നമ്മുടെ ബിന്ദു ചേച്ചി തീർത്ഥയാത്ര കഴിഞ്ഞു വന്നു കേട്ടോ. ബിന്ദു ചേച്ചി ഒരു പാട്ടും കൂടി പാടാട്ടോ. നീ തുടങ്ങി തുടങ്ങി. ജയങ്കരേട്ടന, ജയങ്കരേട്ടന. സുജ ചേച്ചി, ഗുഡ് ഈവനിങ് ദീപകുട്ടി. ഞങ്ങൾ നദീറയുടെ വീട്ടിലാണേ, അടിച്ച് പൊളിക്കുകയാണേ. വൈകിട്ട് 7 ഇവിടുന്ന് നിന്നും ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും തിരിച്ചു വരും അല്ലേ? അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. സന്തോഷമായിട്ടിരിക്കും. കുശുമ്പ് വരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചു വരുമ്പോഴേക്കും നമുക്കൊന്നും കൂടാൻ പറ്റാത്ത എൻ്റെ ഒരു അസൂയുണ്ടല്ലോ. അപ്പൊ ആ ഒരു അസൂയയുടെ വക്കീലാണ് ഇപ്പൊ ഞാൻ. കാരണം എല്ലാവരും കൂടി അവിടെ അടിച്ചു പൊളിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് പതുക്കെ മലപ്പുറത്തേക്ക് പോവുമല്ലോ. ശരി, അപ്പൊ എന്തായാലും തകർക്ക് കേട്ടോ. അപ്പൊ നമ്മളുടെ സിനിമാസ്കോപ്പ് ഫസ്റ്റ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ 9495730333 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഇന്ന് ഞാൻ ഓരോ ക്യാരക്ടർ വൈസ് ജോഡിയായിരിക്കാം, ജോഡാത്തതായിരിക്കാം, അതായത് ജോഡികളുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ നായകൻ്റെയോ നായികയുടെയോ ഒക്കെ പേരായിരിക്കാം, ഏത് സിനിമയാണെന്ന് പറയണം. അതാണ് ഇന്നത്തെ നമ്മുടെ സിനിമാസ്കോപ്പിൻ്റെ ടാസ്ക്. അപ്പം അതിൽ ഫസ്റ്റ് ഞാൻ തരാൻ പോകുന്ന പേരുകൾ സഹദേവനും മീനയുമാണ്. ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടെങ്കിൽ പറയുക. സഹദേവൻ ആൻഡ് മീന, ഈ രണ്ട് പേരിൽ. മീന എന്നുള്ളത് ക്യാരക്ടർ നെയിമാണ് കേട്ടോ, ക്യാരക്ടർ നെയിമാണ് രണ്ടുപേരുടെയും. അപ്പൊ ഈ രണ്ടുപേരിൽ ഒരു സിനിമയുണ്ട്, അവർ രണ്ടുപേരും കൂടി അഭിനയിച്ച സിനിമ. അത് ഏത് സിനിമയാണെന്ന് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സിനിമ തരും. വേഗം ആയിക്കോട്ടെ. ആരാണ് ആദ്യം കൈയ്യടി മേടിക്കുന്നത്? അതിന് ആദ്യം കൈയ്യടി മേടിക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ രാജേഷ് ഏട്ടൻ പച്ചാളത്ത് നിന്ന്. അത് ആ കൈയ്യടി ഇന്ന് ഞാൻ ആർക്കും കൊടുക്കില്ല എന്നുള്ളതാണ്. കറക്റ്റായിട്ട് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉത്തരം പറയാൻ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നേരത്തെ അറിയാവുന്ന പോലെ. അടുത്തത്, യെസ്, സാനി ചേച്ചിക്കും റസീലിത്തയ്ക്കും 2 വീതം അങ്ങോട്ടേക്ക് കൊടുത്തുവിടുന്നുണ്ട്. കൂട്ടുകാരനും കൂടി കൊടുത്തേക്കണം. കൂട്ടുകാരൻ്റെ ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഫസ്റ്റ് രാജേഷ് ഏട്ടൻ പച്ചാളം. സഹദേവന്റെ പേര് അതിന് തൊട്ട് മുമ്പ് വേറെ ഒരു വാലും കൂടി ഉണ്ട്. ആ വാല് ഞാൻ പറയാഞ്ഞതാ കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിടികിട്ടും. അപ്പൊ കുറച്ചും കൂടി നമുക്ക് നോക്കാം, ആരെങ്കിലും ആയിക്കോന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു പേരും കൂടി പറയാം. രാജേഷ് ഏട്ടൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൽസ ചേച്ചി, സഹദേവൻ എന്ന് കേട്ടപ്പോ വേറെ ഒന്നും നോക്കിയില്ല, ദൃശ്യം പിന്നെ മീനെന്നും കൂടി അല്ല കേട്ടത്. എന്നാ പിന്നെ പൊളിച്ചു എന്ന് വിചാരിച്ച് തെറ്റു ഉത്തരം അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ക്യാരക്ടർ പേര് സഹദേവൻ. ഓക്കെ, ആ സിനിമയിൽ ഉണ്ടെന്ന് എനിക്കറിയാം. മീന എന്നുള്ള പേരെന്ന് പറയുന്നത് ആ സിനിമ നടിയുടെ പേരാണ്. ഇത് ഞാൻ പറയുന്ന ക്യാരക്ടറാണ്. ആശ ചേച്ചി തൊടുപുഴയിലൊന്നും ഒട്ടും മോശമല്ല. സ്നാക്സ് കഴിച്ചൊക്കെ ഇരിക്കുക. പൊട്ട തെറ്റു പറഞ്ഞു. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാവോ? ഇപ്പോഴാ കേട്ട് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഫെബിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഞാൻ ക്യാരക്ടറുടെ പേര്, അതായത് ആ സിനിമയിലെ നായകന്റെ നായികയുടെയും പേരാണ് സഹദേവനും മീനയും. അപ്പൊ ഇവർ രണ്ടുപേരും അഭിനയിച്ച സിനിമ ഏതാണെന്ന് പറയണം. ഈ രണ്ട് ക്യാരക്ടറിന്റെ പേരില് സഹദേവൻ ആൻഡ് മീന. സഹദേവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും ലക്ഷ്മി പ്രിയ ചേച്ചി. അല്ല അല്ല അല്ല, അത് മീനുക്കുട്ടി സുധി, അത് രണ്ടുമല്ല. ഇത് മെയിൻ ക്യാരക്ടറുടെ പേരാണ് കേട്ടോ. ഇനി ആരാണ്? സൽമയിത്ത. സെക്കൻഡ് പ്രൈസ് അടിച്ചു. കറക്റ്റ് ആൻസർ സൽമയിത്ത. മൂലംകുഴിയിൽ സഹദേവൻ, ആ പേരിനകത്ത് തന്നെ ഉണ്ട് ആ സിനിമയുടെ പേര്. ഒന്ന് ആലോചിച്ചാൽ കിട്ടും, മൂലംകുഴിയിൽ സഹദേവൻ. ഓ, എൻ്റെ അന്നച്ചേച്ചി. അന്നച്ചേച്ചി ദുബായിൽ നിന്ന് ഇവിടെ വന്നിട്ടാണല്ലോ ഇങ്ങനെ മുട്ട വാങ്ങുന്നത്. ദുബായിൽ വെച്ച് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. അന്നച്ചേച്ചിയും പോയിട്ടുണ്ടോ അവിടെ? അത് ശരി. ഓക്കെ, അന്നച്ചേച്ചി ഉണ്ടല്ലേ അവിടെ. ഓക്കെ, അടുത്തത്, ആ സാനി ചേച്ചി റസീലെത്തി. ആഹാ, ദീപ ഞങ്ങൾക്ക് മുട്ടേറാനിരിക്കല്ലോ. എന്നാ അതോ പിടിച്ചു. കറക്റ്റ് ആൻസർ. അങ്ങനെ ഫസ്റ്റ് സെക്കൻഡും തേർഡും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ അന്ന ചേച്ചി രക്ഷപ്പെട്ടു. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. അവിടെ ഇരുന്ന് എല്ലാവരും കൂടി ആലോചിക്കുക കേട്ടോ. ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞാൽ മതി, ബാക്കി അതായത് എല്ലാവരും കൂടി ആ പറഞ്ഞിട്ട് ഒരുപാട് മുട്ടകൾ വാങ്ങിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരാൾ മാത്രം ഉത്തരം പറയുന്നത്. ആ നദീറയിത്ത് എന്തോ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ നദീറയിത്ത്. ആ ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ. ബിന്ദു ചേച്ചി, എനിക്ക് നല്ല അസൂയുണ്ട്, നദീറയിത്തിന്റെ വീട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബിന്ദു ചേച്ചി. അത് പറച്ചില്ലെന്ന് എനിക്ക് മനസ്സിലാവും. എൽസി ചേച്ചി, ഇപ്പൊ കറക്റ്റ് ആൻസർ. ഞാനപ്പോൾ ആ ഒരു ക്ലൂ തന്നതാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് പിടിച്ചതല്ലേ. കാരണം മൂലംകുഴിയിൽ സഹദേവൻ. ഞാൻ ഉത്തരം പറയാൻ പോവാണ്, അതിന് മുൻപേ ക്ലാപ്പ്.

കറക്റ്റ് ആൻസർ ആണ്, ജയങ്കരേട്ടൻ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആശ ചേച്ചി, ഓൺലൈൻ കേൾക്കുന്നവർക്ക് കുറച്ചൊരു ലാഗിങ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ എല്ലാവരുടെയും. ഇനി അടുത്തത് ഞാൻ നായികയുടെ പേരും അതിലെ വേറൊരു ക്യാരക്ടറിന്റെ പേരും, നായികയുടെയും നായകന്റെയും പറയുന്നില്ല. നന്ദിനിയും നിശ്ചലും, നന്ദിനി ആൻഡ് നിശ്ചൽ, ഈ രണ്ട് പേരില് ഒരു സിനിമയില് രണ്ട് ക്യാരക്ടർ ഉണ്ട്. നായകൻ അല്ല നിശ്ചൽ, നായിക നന്ദിനിയാണ്. ഉഫ്, ചടപടേന്ന് ഉത്തര. ലീന ചേച്ചി ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോച്ച്. അടുത്തത് അന്ന ചേച്ചി സെക്കൻഡ് പ്രൈസ് കൊണ്ടുപോയി. ഇനിയും തേർഡ് പ്രൈസ് കൊണ്ടുപോകുന്നത് ലക്ഷ്മി പ്രിയ ചേച്ചി. അപ്പൊ ഇവർക്ക് മൂന്നുപേർക്കാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ബിന്ദു ചേച്ചി കറക്റ്റ് ആൻസർ, എൽസി ചേച്ചി കറക്റ്റ് ആൻസർ, സൽമൈത കറക്റ്റ് ആൻസർ, സുജി ചേച്ചി, ജയങ്കരേട്ടൻ, എല്ലാവരും കറക്റ്റ് ആൻസർ ആണല്ലോ. ലേഖ ചേച്ചി, അതിന്റെ ഇടയിൽ എന്നെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടാവും, അതാണ് നമ്മുടെ ഷീജ ചേച്ചി. തെറ്റിപ്പോയി, അയാൾ കഥ എഴുതുകയാണ്. അല്ല, നദീരത കറക്റ്റ് ആൻസർ, രാജേഷേട്ടൻ പച്ചാളം കുറച്ച് താമസിച്ചുപോയല്ലോ ഉത്തരം പറയാൻ, കറക്റ്റ് ആൻസർ. ഫെബിൻ കറക്റ്റ് ആൻസർ, ആകാശ് എത്തിയിട്ടുണ്ട് ചെറുക്കടവിൽ നിന്ന്, കറക്റ്റ് ആൻസർ ആകാശ്. ഇനി ആരാണ് ഉത്തരം പറയുന്നത്? നിശ്ചൽ എന്നൊക്കെ പേര്, ആ സിനിമയിൽ ആ ആളുടെ ക്യാരക്ടറിന്റെ പേര് നിശ്ചലാണോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും അല്ലേ, നമ്മളൊന്ന് ആലോചിച്ചു പോകും. പക്ഷെ പിന്നെ നമുക്കൊരു വെറൈറ്റി, ആ സിനിമയിലെ ആളുടെ ഒരു ക്യാരക്ടറും ഈ പേരുമായിട്ട് ഒരു സാമ്യമില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ആ ഇപ്പം ആശ ചേച്ചി കറക്റ്റ് ആൻസർ, ഷീജ ചേച്ചിക്ക് ഇപ്പം കിട്ടി കറക്റ്റ് ആൻസർ, ഗീത ചേച്ചി, ചുമത്ര കറക്റ്റ് ആൻസർ, ലിസി ചേച്ചി കറക്റ്റ് ആൻസർ. അപ്പം ഇങ്ങനെ എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ക്ലാപ്പ് കൊടുക്കട്ടെ. ഓക്കെ, അപ്പം ക്ലാപ്പ് തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും സിനിമാസ്കോപ്പിലെ രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചിരുന്നത്. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം, കാരണം അതിനുശേഷം കുസൃതി ചോദ്യത്തിനാണ് എപ്പോഴും നമുക്ക് സമയം വേണ്ടി വരുന്നത്. ബിന്ദു ചേച്ചി എന്താണ്, ജഗതി ചേട്ടന്റെ നിശ്ചലിനെ നമുക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അതാണ്. എന്നാലും ആ ക്യാരക്ടറിന്റെ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ സ്തംഭിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് നമ്മളുടെ ഹൈഡ് ആൻഡ് സീക്ക് റൗണ്ട് ആണ്. ഹൈഡ് ആൻഡ് സീക്കിൽ നമ്മൾ കുസൃതി ചോദ്യമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ ഒരു ടീമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, കാരണം അവർക്കൊക്കെ ആലോചിക്കാനുള്ള ഒരുപാട് സമയമുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിയൊക്കെ കൈമാറി ഉത്തരം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇന്ന് മുട്ട മേടിക്കാതെ കൃത്യമായിട്ട് ഉത്തരം പറയണം കേട്ടോ, സുജി ചേച്ചി എല്ലാവരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. ഈ പാട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റേഡിയോ കഫിൽ കേൾപ്പിക്കുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഇന്നും കൂടി കിടക്കട്ടെ ഈ പാട്ട് എന്നുള്ളത്. സ്റ്റേ ട്യൂൺ, റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി റേഡിയോ കഫേ. This is Radio Cafe.

അങ്ങനെ നമ്മൾ വീണ്ടും നല്ലൊരു അടിപൊളി പാട്ടൊക്കെ കേട്ട് തിരികെ എത്തിയിട്ടുണ്ട്. രാജേഷ് ഏട്ടൻ അടിപൊളി പാട്ടാണല്ലോ ടീച്ചർ. പിന്നെ അല്ല, എല്ലാവരും അങ്ങ് സന്തോഷിക്കട്ടെ. ലേഖ ചേച്ചി, അയ്യോ മൂസാന്ന് ടൈപ്പ് ചെയ്യാൻ വന്നതാണ്, പിന്നെ സി ഐ ഡി ആയി സഹദേവനായി. ഞാനത് ഇപ്പോഴാണ് കണ്ടത് കേട്ടോ, തെറ്റിപ്പോയെന്ന്. അതുകൊണ്ട് മൂസയൊക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല. ലിസി ചേച്ചി എന്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. എന്തൊക്കെയോ, എന്റെ ദീപയെ തിരുവല്ല വരെ ഒന്ന് പോകാൻ വിചാരിച്ചിട്ട് എത്ര ദിവസമായിരുന്നു, പറ്റുന്നില്ല. എന്റെ അമ്മോ കാതോരം ഗ്രൂപ്പ് മലപ്പുറത്തെത്തി, മാമലകൾക്കപ്പുറത്ത് മരതൊക്കെ പട്ടുകൊടുത്ത് മലയാളം എന്നൊരു നാട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഇനി നമുക്ക് ലിസി ചേച്ചി പോണം കേട്ടോ ഒരു പ്രാവശ്യം. അപ്പൊ എന്തായാലും നമുക്ക് ഹൈഡ് ആൻഡ് സീക്കിലെ കുസൃതി ചോദ്യമാണ് ഇന്ന് ചോദിക്കുന്നത്. കുസൃതി ചോദ്യത്തിലെ ഓരോരോ ചോദ്യങ്ങൾ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാണ് ഓരോ ചോദ്യം എടുക്കുന്നതെന്ന് അറിയുക, അത് എനിക്കേ അറിയുള്ളൂ. ഞാൻ എവിടെ നിന്നൊക്കെയാണ് കണ്ടുപിടിച്ചിട്ട് ഓരോ ചോദ്യം, ഇല്ല എന്തെങ്കിലും സ്റ്റോക്കൊക്കെ കഴിഞ്ഞു കുസൃതി ചോദ്യത്തിൻ്റെ. അപ്പം എന്തായാലും ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ചോദിക്കട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണം. കടയിൽ വന്ന കുട്ടിയോട്, ഒരു കുട്ടി കടയിൽ ചെന്നു, ആ കുട്ടിയോട് അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു, മോൻ്റെ പേരെന്താ? അപ്പോൾ ആ കുട്ടി ഉത്തരം പറയാൻ തുടങ്ങുന്നതിന് മുൻപ് അടുത്ത ആൾ ചോദിച്ചു, മോൻ്റെ അച്ഛൻ്റെ പേരെന്താ? അപ്പോൾ ഉടനെ കടക്കാരൻ ചോദിച്ചു, എന്താ വേണ്ടത്? അപ്പോൾ കുട്ടി മൂന്നിനും കൂടി ഒരു ഉത്തരം പറഞ്ഞു. എന്താണ്? ബിന്ദു ചേച്ചി, ചളി വേണ്ടാന്ന്. ചളി തരുന്നില്ല, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. ഞാൻ ഉത്തരം പറയില്ലെന്ന്. ഓ, അറിയത്തില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണിത്, ചളിയൊന്നുമില്ല. കടയിൽ വന്ന കുട്ടിയോട് അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു, മോൻ്റെ പേരെന്താ? ഉടനെ മറ്റൊരാൾ ചോദിച്ചു, മോൻ്റെ അച്ഛൻ്റെ പേരെന്താ? ഉടനെ തന്നെ കടക്കാരൻ ചോദിച്ചു, എന്താ വേണ്ടതെന്ന്. കുട്ടി മൂന്നിനും കൂടി ഒരു ഉത്തരം പറഞ്ഞു. എന്താണ് ഉത്തരം? എൻ്റെ അമ്മേ പൊളിച്ചി, രാജപ്പൻ ചേട്ടൻ എങ്ങനെയാ ഉത്തരം വന്നു? അത് തെറ്റാണ്. അന്ന ചേച്ചി, കയ്യടി കേട്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. സൂപ്പർ, ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അന്ന ദുബായ് എന്ന് ഞാനിപ്പോൾ പറയത്തില്ല, മലപ്പുറം എന്ന് ഞാൻ പറയും. രേഖ ചേച്ചി, കറക്റ്റ് ആൻസർ. രേഖ ചേച്ചി, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു രേഖ ചേച്ചി. എന്നാ വല്ലപ്പോഴും വരുള്ളെങ്കിൽ ആ ഒരു ബുദ്ധി. അടുത്തത് സുജ ചേച്ചി, മൂന്നും കൂടി അവിടെ ഇരുന്ന് ഉത്തരം അയക്കേട്ടോ. കറക്റ്റ് ആൻസറേ, മൂന്നിനും കൂടി ഞാൻ ഒരു ഗൈഡ് തന്നാൽ മതി. മൂന്നര അടുത്തടുത്തല്ല അവിടെ ഇരിക്കുന്നത്. സൽമൈത, തെറ്റിപ്പോയി. അതെന്താണ് ആ ഉത്തരം? പത്രോസൊന്നുമല്ല, പത്രോസൊന്നുമല്ല. ജയങ്കരേട്ടൻ, ദീപ ഞാൻ പോവാണ്, കുസൃതി ചോദ്യം ആയതുകൊണ്ട് ഞാൻ പോകുന്നു. എന്താണ് ജയങ്കരേട്ടൻ, നമ്മൾ എന്ത് നേരിടാൻ തയ്യാറാവണം? ഇങ്ങനെ വെറും ഭീരുക്കളെ പോലെ ആയാലോ? ഭീരുക്കൾ നമ്മൾ പറയത്തില്ല, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അങ്ങനെ ഭീരുവിനെ പോലെ പെരുമാറാതെ അതിൽ ഏറ്റെടുക്കോ. ആകാശ് ചിറക്കടവ്, കറക്റ്റ് ആൻസർ. പക്ഷെ ലാസ്റ്റത്തെ പറഞ്ഞിട്ടില്ല കേട്ടോ, എന്താ വേണ്ടതെന്നും കൂടി പറയണം. കടയിൽ ചെന്നിട്ടേ എന്താണെന്നുള്ളത്, പത്രോസ് അല്ല, അല്ല അല്ല, പത്രോസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നല്ലേ പറയാൻ പറ്റുള്ളൂ, പത്ത് റോസ് അതല്ലേ ഉദ്ദേശിച്ചത്, പത്ത് റോസ്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയോട് അവിടെ നിന്ന് ഒരാൾ മോൻ്റെ പേര് ചോദിച്ചു, അച്ഛൻ്റെ പേര് ചോദിച്ചു, എന്താ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് മൂന്നും കൂടി വരണം. ഓക്കെ, നദീറീത്ത, കറക്റ്റ് ആൻസർ കേട്ടോ, കറക്റ്റ് ആൻസർ. ഗീത ചേച്ചി എന്താ അയച്ചിരിക്കുന്നത്? ഗീത ചേച്ചി, അച്ഛൻ്റെ മോൻ്റെയും പേരേ പറഞ്ഞോളൂ, സാധനം എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല കേട്ടോ. ലക്ഷ്മി പ്രിയ ചേച്ചി, ഞാൻ പോട്ടെ, ബൈ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട്, എവിടെ പോകുന്നു അവിടെ നിൽക്ക്. ആകാശ്, കറക്റ്റ് ആൻസർ. ആശ, ആശിച്ചേച്ചി തൊടുപുഴയിലിരുന്ന് കുട്ടികളെ പോലെ പെരുമാറുക കേട്ടോ. മിഠായി എന്ന്, മിഠായിയോ? അതിലെവിടെ അച്ഛൻ്റെ മോൻ്റെ പേര്? ലേഖ ചേച്ചി, കറക്റ്റ് ആൻസർ. രാജപ്പൻ ചേട്ടൻ, കറക്റ്റ് ആൻസർ. അതിനകത്ത് ലാസ്റ്റും കൂടി പറയണം. ലക്ഷ്മി പ്രിയ ചേച്ചി, അങ്ങനെ ബുദ്ധി പ്രവർത്തിപ്പിക്കുന്നില്ല. പിന്നെ ദീപ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ എൻ്റെ ബുദ്ധി ഞാൻ വെറുതെ പ്രവർത്തിപ്പിക്കാൻ പോവല്ലേ, മനസ്സില്ല ഇപ്പോൾ. ഏ ലക്ഷ്മി പ്രിയ ചേച്ചി, ഷീജ ചേച്ചി, കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഉത്തരം ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. രാജേഷ് ഏട്ടാ, രാജേഷ് ഏട്ടാ, ആ ഉത്തരം ഉണ്ടല്ലോ, അതവിടെ ഏതോ ഒരു മുരളീകൃഷ്ണൻ പരിപ്പോട, മുരളീകൃഷ്ണൻ പരിപ്പോട എന്ന് പറഞ്ഞിട്ടൊരു ഉത്തരം വന്നിട്ടുണ്ട്. സൽമയത്ത് എന്താ അയച്ചിരിക്കുന്നത്? സൽമയത്ത് പത്രോസും പറഞ്ഞ് കൈയും പിടിച്ചു പോയെന്ന് തോന്നുന്നു. ഞാനും എത്തി. ഹായ് ദീപ, ശംസദിനിക്ക ഹായ്. ബിന്ദു ചേച്ചി, ആ കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ഗീത ചേച്ചി, കറക്റ്റ് ആൻസർ. തെറ്റു പറഞ്ഞ് മുട്ട വാങ്ങണ്ടല്ലോ, വീട്ടിൽ 15 മുട്ട വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്. ജയങ്കരേട്ടൻ, വേണ്ടെങ്കിൽ വേണ്ട, ഇല്ലെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും സാധനം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടല്ലോ. രാജേഷ് ഏട്ടൻ, എത്ര നല്ല ചോദ്യം. ലക്ഷ്മി പ്രിയ ചേച്ചി, ബുദ്ധി പ്രവർത്തിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവിടുന്ന് കിട്ടി കറക്റ്റ് ആൻസർ. അൻസു, ഹായ്. റേഡിയോ മക്ഫാസ്റ്റ്, 4 മണി ചായ കുടിച്ചു. ഓ, ഞങ്ങളൊക്കെ കുടിച്ചു കേട്ടോ. ആശ ചേച്ചിയുടെ അടുത്ത കിടിലൻ ഉത്തരം വന്നിട്ടുണ്ട്, എല്ലാവരും എഴുതി വെച്ചോളൂ. അടുത്ത കുസൃതി ചോദ്യത്തിന് ഉത്തരം നമുക്കിത് കൊടുക്കാം. മിഠായിക്ക് ശേഷം ആശ ചേച്ചി തൊടുപുഴയിൽ നിന്ന് അവതരിപ്പിക്കുന്നു പപ്പടം.
പപ്പടം രാജേഷേട്ടാ, ബിന്ദുവിന് പരിപ്പടം വേണോ? അതാണ് മിനി ചേച്ചി, മിനി ബാബു, അത് തന്നെ അത് തന്നെ. എന്ത് എന്ത് അയ്യേ, എന്റെ ശരിയായി എന്ന് പറഞ്ഞിട്ട് എൽസി ചേച്ചി ആലോചിച്ചോണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ ഉത്തരം പറയാൻ പോവാ. കടയിൽ വന്ന് കുട്ടിയോട് അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു, മോന്റെ പേരെന്താ? നമുക്ക് കണ്ണൻ എന്നൊരു പേര് കൊടുക്കാൻ പാടില്ലേ? ഉടനെ മറ്റൊരാൾ ചോദിച്ചു, മോന്റെ അച്ഛന്റെ പേരെന്താ? നമുക്കൊരു ദേവൻ എന്നൊരു പേര് കൊടുക്കാൻ പാടില്ലേ? അടുത്തതായിട്ട് കടക്കാരൻ ചോദിച്ചു, എന്താ വേണ്ടതെന്ന്? കണ്ണൻ ദേവൻ ചായ. ആ കടയിൽ നിന്നൊരു ചായ ആ കുട്ടിക്ക് കുടിച്ചൂടെ? അത് മൂന്നും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു ആൻസർ ആയില്ലേ? അല്ലാതെ മുരളികൃഷ്ണൻ പരിപ്പുടയോ പപ്പടമോ മിഠായിയോ ഒന്നും അല്ല കേട്ടോ, ഇതാ ആൻസർ. അപ്പൊ എന്തായാലും ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു കയ്യടി. നമ്മുടെ ഫോണിൽ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. എന്ത് പറയാനാണ് വിളിക്കുന്നതെന്ന് അറിയില്ല. വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ഫോൺ എടുക്കാൻ നമുക്കിപ്പോൾ സമയമില്ല. രാജയോ, ഷേർലി ചേച്ചി, രാജ ഏത് രാജ? കണ്ണൻ ദേവൻ ചായപ്പൊടി. പിന്നെ ഷീജ ചേച്ചി, സൽമയത്താണെങ്കിൽ സ്റ്റിക്കർ ഇട്ട് വന്നിട്ടുണ്ട്. അന്ന ചേച്ചി, അന്ന ചേച്ചി അവിടെ ഉത്തരം പറയുന്നു ഫോട്ടോ എടുക്കുന്നു, ഉത്തരം പറയുന്നു ഫോട്ടോ എടുക്കുന്നു. എൽസി ചേച്ചി അവിടെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ശരി, അപ്പം എന്തായാലും ഉത്തരം പറഞ്ഞ എല്ലാവർക്കുള്ള കൈയടി ഞാൻ തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം, നമുക്ക് രണ്ട് പ്രാവശ്യം ഫ്രീ ആയിട്ട് കിട്ടും, മൂന്നാമത് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം. രണ്ട് പ്രാവശ്യമൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കിട്ടും, മൂന്നാമത് വേണമെങ്കിൽ പണം കൊടുത്ത് വാങ്ങണം. എന്താണത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആരാണ് ആരാണ് ആദ്യം ഉത്തരം പറയുന്നത് എന്ന് ഞാൻ നോക്കുന്നു. ലേഖ ചേച്ചി, കറക്റ്റ് ആൻസർ. ലേഖ ചേച്ചി, കറക്റ്റ് ആൻസർ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ലേഖ ചേച്ചി. സെക്കൻഡ് പ്രൈസ് വന്നിട്ടില്ല. രാജേഷേട്ടൻ, മുട്ട. ഓ, അത് ശരിയാട്ടോ. രണ്ടു പ്രാവശ്യമൊക്കെ റേഡ്, നമുക്ക് രണ്ടു പ്രാവശ്യമല്ല, നിങ്ങൾ എത്ര പ്രാവശ്യം തെറ്റിത്തരം പറയുന്നു അത്രയും മുട്ട ഞങ്ങൾ ഇവിടുന്ന് സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ്. ആ ഉടനെ മുട്ടയാണെന്ന് രാജേഷേട്ടൻ. ബിന്ദു ചേച്ചി, ദീപനെ ചീത്ത പറയാനാവും കോൾ ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ബിന്ദു ചേച്ചി ആണോ എന്നെ വിളിക്കുന്നതെന്ന്? ഓ, ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ ബുദ്ധി പ്രവർത്തിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. സുജ ചേച്ചി, സുജ ചേച്ചി പിന്നെ ഈ കാര്യത്തിൽ പി എച്ച് ഡി ആ, പി എച്ച് ഡി. കറക്റ്റ് ആൻസർ സുജ ചേച്ചി. അങ്ങനെ മൂന്ന് പ്രൈസ് നമ്മൾ അനൗൺസ് ചെയ്തു. രേഖ ചേച്ചി, കറക്റ്റ് ആൻസർ. ഇനി എല്ലാം വരും. അന്ന ചേച്ചി, കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? ഒരു കോള് വന്നപ്പോൾ കട്ടായിരുന്നു. കണ്ണൻ ദേവൻ ചായ. കണ്ണൻ മോൻ ദേവനച്ഛൻ കടയിൽ പോയി ചോദിച്ചത് ചായ. നദീറേത്ത, കറക്റ്റ് ആൻസർ. നദീറേത്ത, എല്ലാരും കൂടി കൂട്ടത്തോടെ തന്നെ ആക്രമിക്കാൻ വേണ്ടിട്ട് അവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ എന്താണ്, വേഗ ആൻസർ പറഞ്ഞോ. രണ്ട് പ്രാവശ്യം ഫ്രീ ആയിട്ട് കിട്ടും, മൂന്നാമത് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം. എന്താണത്? ഇനിയിപ്പോ പണം കൊടുത്ത് വാങ്ങാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വാങ്ങണ്ട, അത്രേ ഉള്ളൂ. വാങ്ങിയില്ലെങ്കിൽ നമുക്ക് തന്നെയാ നഷ്ടം. ആകാശ്, കറക്റ്റ് ആൻസർ. ബിന്ദു ചേച്ചി, ചോദ്യം ഒന്നുകൂടി പറയൂ. ഞാൻ പറഞ്ഞു, രണ്ട് പ്രാവശ്യമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും, മൂന്നാമത് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം. എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സമയം പോകുന്നു, പാട്ടൊക്കെ പാടണ്ടേ. ഇനി ആരാണ് ഉത്തരം പറയുന്നത്? ഇത്രയും പറഞ്ഞവർക്ക് ഞാൻ ആ ക്ലാപ്പ് അങ്ങ് കൊടുത്ത് ആ ജോലി അങ്ങ് തീർത്തേക്കാം. ഓക്കെ, ആശ ചേച്ചി, മിഠായിക്കും പപ്പടത്തിനും ശേഷം കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. തൊടുപുഴയിലിരുത്, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ഞാൻ ഇപ്പൊ ആൻസർ പറഞ്ഞേനെ. രണ്ടു പ്രാവശ്യം ഫ്രീ ആയിട്ട് കിട്ടും, മൂന്നാമത് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം. എന്താണ് എന്നുള്ളതാണ് ഞാൻ ഉത്തരം പറയാൻ പോവാ. കാരണം ഉത്തരം നേരത്തെ പറഞ്ഞവർക്കൊക്കെ ഇനി ബോറടിക്കുമോ, ദീപ് ഒന്ന് ഉത്തരം പറയുമോ എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ഇനി ആർക്കെങ്കിലും, ആ ഫെബിൻ, കറക്റ്റ് ആൻസർ. പല്ല്, പല്ലടിച്ച് പരുത്തും, പല്ലടിച്ച് ദീപയുടെ കളയിലുള്ള സമയമായിന്ന് പലരും ഇപ്പൊ അവിടെ നിന്ന് പറയുന്നുണ്ടാവും. പല്ലാണ് ഉത്തരം കേട്ടോ, പല്ല്. രണ്ട് പ്രാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, മൂന്നാമത് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം. ഇപ്പൊ മനസ്സിലായോ ബിന്ദു ചേച്ചി ഏതാണെന്നുള്ളത്? ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് അഗീത ചേച്ചി, കറക്റ്റ് ആൻസർ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് നമുക്ക് പോവാം. ഇതെല്ലാവരും ഉത്തരം പറയണം, അതുകൊണ്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. ചിരിപ്പിക്കുന്ന കിളി, ചിരിപ്പിക്കുന്ന കിളി ഏതാണ് എന്നുള്ളതാണ്. നമ്മളെ ചിരിപ്പിക്കുന്ന കിളി ഏതാണ്? ഷീജ ചേച്ചി എന്റെ പൊന്നേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിക്കുന്നു? ഫെബിൻ, കറക്റ്റ് ആൻസർ. ചിരിപ്പിക്കുന്ന കിളി എന്താണെന്നുള്ള ഉത്തരം ഫെബിൻ പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി, അയ്യേ പൊട്ട ഉത്തരം എന്ന്. പല്ലാണ്, അറിയാൻ വയ്യാത്തൊക്കെ പൊട്ട ഉത്തരം, അറിയാവുന്നൊക്കെ ബഹത്വ സുന്ദർ ഉത്തരം. അടുത്തത്
ഷേർലി ബിജു, ഷേർലി ചേച്ചി കറക്റ്റ് ആൻസർ. ഷേർലി ചേച്ചി എങ്ങനെയെങ്കിലും ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡോ എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്ന് ഉത്തരയ്ക്ക. അടുത്തത് എൽസി ചേച്ചി, കറക്റ്റ് ആൻസർ, തേർഡ് പ്രൈസ് എൽസി ചേച്ചി കൊണ്ടുപോയി. അന്ന ചേച്ചി കുറച്ച് താമസിച്ചുപോയി, പറക്കുന്ന കിളി അല്ല ചിരിപ്പിക്കുന്ന കിളി കുറച്ചൊന്ന് താമസിച്ചു പോയി. കറക്റ്റ് ആൻസർ ലേഖ ചേച്ചി, കറക്റ്റ് ആൻസർ രേഖ ചേച്ചി, കറക്റ്റ് ആൻസർ സുജ ചേച്ചി, കറക്റ്റ് ആൻസർ ഷീജ ചേച്ചി, കറക്റ്റ് ആൻസർ. അടുത്തത് ഓ മുല്ലപ്പൂം പല്ലിലോ എന്ന പാട്ട് ഓർമ്മ വന്നത് രാജേഷ് ഏട്ടന്. ജയങ്കരി ഏട്ടൻ പല്ലുമായിട്ട് വന്നിരിക്കുന്നതേ ഉള്ളൂ. സൽമൈത, കറക്റ്റ് ആൻസർ. അൻസു, അൻസു ചിരിച്ചോണ്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആൻസർ. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. ലക്ഷ്മി പ്രിയ ചേച്ചി കറക്റ്റ് ആൻസർ. ബിന്ദു ചേച്ചി കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇത് എളുപ്പമുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ച ചോദ്യമാണെന്ന്. കറക്റ്റ് ആൻസർ രാജേഷ് ഏട്ടൻ, കറക്റ്റ് ആൻസർ. കീടി കൊടുക്കട്ടെ. ചിരിപ്പിക്കുന്ന കിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കിളി, അതാണ് ഉത്തരം. ഇതൊക്കെ എവിടുന്ന്, ഇത് എന്നെ കൊണ്ട് പറ്റുള്ളല്ലേ, ഇത് എവിടുന്നാണ് ഞാൻ ചോദ്യം കിടക്കുന്നതെന്ന് എനിക്കെന്നെ അറിയില്ല. ഇനി ഞാൻ സ്വന്തമായിട്ട് കുസൃതി ചോദ്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും, അത്രത്തോളം എൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു കേട്ടോ. എവിടുന്ന് ഒപ്പിക്കുന്നത് ഇതൊക്കെ, എത്ര ഐശ്വര്യമുള്ള ചോദ്യങ്ങളെന്ന്. തീർന്നു ഇന്നത്തെ സ്റ്റോക്ക് കഴിഞ്ഞു, ഇനി രണ്ടു മൂന്നെണ്ണമുണ്ട്, പക്ഷെ ചോദിക്കുന്നില്ല ഞാൻ. ഇനി പിന്നെ നമുക്ക് ചോദിക്കാം. അപ്പം എന്തായാലും ഇനി നമുക്ക് ടാലൻറ്റ് ഓഫ് ദി ഡേയിൽ പാട്ട് പാടാനുള്ള സമയമാണ്. വേഗം തന്നെ ടപ്പ ടപ്പേന്ന് പാടി അയച്ചോളൂ, പാട്ട് തീരുന്നത് വരെയുള്ള സമയമുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യും. അപ്പം അതുവരെയുള്ള പാട്ടേ ഞാൻ കേൾപ്പിക്കുള്ളൂ കേട്ടോ. സൽമൈത്ത ഒരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്, എന്ത് ചളിയാണ് ഇത്. ശംസുദിനിക്ക പല്ലവായിട്ട് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, ഞാൻ ആദ്യം കരുതി ബസ്സിലെ കിളിയാകും. ബിന്ദു ചേച്ചി അങ്ങനെ കരുതിയില്ലെങ്കിലേ അതിശയുള്ളൂ, ചിരിപ്പിക്കുന്ന കിളിയെന്ന് വെച്ചാൽ ബസ്സിലെ കിളിയാവുമെന്ന് മിണ്ടണ്ട കേട്ടോ, ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: അങ്ങനെ സമയം എത്ര വിട്ടെന്നാണ് റേഡിയോ കഫേയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മളുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് വിഷമാവും നമുക്ക് റേഡിയോ കഫേ തീരാറാവുമ്പോഴേക്കും. പ്രത്യേകിച്ച് ടാലന്റ് ഓഫ് ദി ഡേ ആവുമ്പോൾ കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ടാലന്റ് ഓഫ് ദി ഡേയിൽ എത്തി നിൽക്കുമ്പോൾ എല്ലാവരും പാട്ടുകളൊക്കെ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാട്ട് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ അന്ന ചേച്ചിയാണ്. അപ്പൊ അന്ന ചേച്ചിയുടെ പാട്ടിലാണ് ഐശ്വര്യമായിട്ട് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടാലന്റ് ഓഫ് ദി ഡേയിലെ ഫസ്റ്റ് പാട്ട് കേൾക്കാം.

0: ഞങ്ങൾ ഈ പാട്ട് നദീർത്തിക്ക് വേണ്ടി, ഞങ്ങളുടെ മുത്തുമണിയായ നദീർത്തിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: അയ്യോ അത് ശരി, എനിക്ക് ഭയങ്കര നമുക്ക് ഇങ്ങനെ സങ്കടം വരാന്ന് പറയത്തില്ലേ, അതായത് സന്തോഷം കൂടിയിട്ട് ഒരു ആഹ്ലാദക്കണ്ണീർ സന്തോഷക്കണ്ണീർ എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ ഭയങ്കര ഒരു ഫീല് തോന്നി കേട്ടോ എനിക്ക് നിങ്ങളെല്ലാരും കൂടി പാടി. അപ്പൊ എന്ത് രസമുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചത് അന്ന ചേച്ചിയുടെ മാത്രമെന്നാണ്, ഞാൻ കേട്ട് നോക്കിയേ ഇല്ല ബ്രേക്ക് ടൈമിൽ ആരൊക്കെ ചേർന്നിട്ടാണെന്നോ ഒന്നും. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഞാൻ എല്ലാവരും കൂടി ചേർന്ന് പാടിയപ്പോഴേക്കും. സൂപ്പർ സൂപ്പർ, നന്നായിട്ടുണ്ട്. ആ ഒരു ഒത്തൊരുമ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കട്ടെ കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ഓക്കെ, ഹാപ്പി ആവട്ടെ ഇന്നത്തെ ദിവസം, എന്നും നമുക്ക് ഓർക്കാനുള്ള ഒരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അടുത്തത് നമുക്ക് എൽസി ചേച്ചിയുടെ പാട്ടിലേക്ക് പോകാം.

0: വരാൻ. താങ്ക് യു.
1: ഓക്കേ എൽസി ചേച്ചി, സൂപ്പർ സൂപ്പർ, നന്നായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ശംസുദിനിക്ക.
2: ചന്ദ്രകാന്തം കൊണ്ട് നാലു കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ചന്ദ്രകാന്തം കൊണ്ട് നാലു കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് നാലു കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നു

0: என் சிநேக ஸ்வரங்கள் பூமழையாய், சிநேக ஸ்வரங்கள் பூமழையாய், பாதசரம் தீர்க்கும் பூஞ்சோலா, நின்பணி கும்பிலில் முத்துகளால் ருதுக்கள் நமுக்காய் பணியும் சொர்க்கத்தில் ஆகாசகங்கையும் ஆம்பல் குளம் சந்திரகாந்தம் கொண்ட நாலு கெட்டு அதில் சந்தனப்படியுள்ள பொன்னூயா.
1: ഓക്കേ, നന്നായിട്ടുണ്ട് ശംസുദിനിക്ക. സ്നേഹസ്വരങ്ങൾ പൂമഴയായി, ഇവിടെ ആ സ്നേഹസ്വരം മഴയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്ര സമയം നിറയെ ഇടിച്ചൂത്തി മഴ പെയ്തുകൊണ്ടിരിക്കുക. നല്ല പാട്ടല്ലേ ആ പാട്ട്, നല്ല രസമായിട്ട് പാടി. അടുത്തത് നമ്മുടെ ജയങ്കരേട്ടന്റെ പാട്ടാണ്.
2: ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ ജെൻസിയുടെ ജന്മദിനമാണ് ഇന്ന്. ജെൻസിക്ക് വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. തളയോടു തള തരി വളയോട് കരിമിഴിയോടു മിഴി കിളി മൊഴിയോട് മൊഴി കളി ചിരിയോട് ചിരി ഇനി നിറമോട് നിറമണി ഞൊറിയോട് ഞൊറി അല കടലോട് കടൽ കട ഇളകി മദനകാവര നിഹൃദയമലിയുകയായി കാണാത്ത സ്വർഗം കാണുവാൻ മിനിയിൽ കാമന്റെ സ്വർണം പൂശുവാൻ.
1: ജയങ്കരേട്ട, ആദ്യം ഞാൻ വെച്ച എന്താ ലിറിക്സിന്, തളയോട് വളയോട് വള കട്ട് കൊട്ടു എന്നൊക്കെ ആകപ്പാടെ എനിക്ക് ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല പാട്ടാണ്, നല്ല വിഷ്വലാണ് അത്. അടുത്തത് നമ്മുടെ ആകാശിന്റെ പാട്ടാണ്.

സൂപ്പർ സൂപ്പർ ആകാശ്. ഒന്നാമത്തെ കാര്യം എന്ത് രസമുള്ള പാട്ടാണല്ലേ ആ പാട്ടൊക്കെ. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ ആകാശേ, സൂപ്പർ ആയിട്ടുണ്ട്. അന്ന ചേച്ചി ഓഹ് ഒരു സ്നേഹം ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ഓക്കെ ബിന്ദു ചേച്ചി, സമയമുണ്ടെങ്കിൽ കേൾപ്പിക്കണേ. സംഘഗാനം കൊള്ളാം കേട്ടോ, അതിൽ സ്നേഹം നിറച്ചു വെച്ച ഗാനം ഒന്ന് ശരിയാ. ഒരു മൊബൈലിൽ പ്ലേ ചെയ്ത് മറ്റൊന്ന് അടുത്ത് പിടിച്ച് റെക്കോർഡ് ചെയ്തത് ആ ക്ലാരിറ്റി കുറവുണ്ടാകും. എന്തായാലും ഞങ്ങൾ കേൾക്കുകയാണ്.

0: ഓക്കേ, അപ്പൊ സന്തോഷമായല്ലോ ബിന്ദു ചേച്ചിക്ക്. ഇന്ന് സമയമുണ്ടായിരുന്നു കേട്ടോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഫുൾ കേൾപ്പിച്ചേക്കാന്ന്. ദിലീപ് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് പറഞ്ഞേക്കൂ, സൂപ്പർ ആയിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ, എല്ലാവരും തകർത്ത് തിമിർത്തു. അതെ, പുറത്തും തകർത്ത് തിമിർക്കുന്നുണ്ട്. എല്ലാവരും തകർത്തു. ഷംസുദ്ദീനിക്ക ജയങ്കര ചേട്ടൻ, ഷംസുദ്ദീൻ ചേട്ടൻ പൊളിച്ചു, ബാക്കിയുള്ളവരും പൊളിച്ചു, സൂപ്പർ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും. എൽസ് ചേച്ചി എന്താണ്, മുത്തുമണി തൂവൽ തരാം ഈ പാട്ട്, അതിന്റെ ഭംഗി പോവാതെ തന്നെ വളരെ ഭംഗിയായി പാടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഞാൻ നല്ലൊരു ക്ലാപ്പ് തരട്ടെ. ഇന്നത്തെ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരോടും നല്ലൊരു ശുഭസായാഹ്നം ആശംസിച്ചുകൊണ്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ് കേട്ടോ. ഇനി നമുക്ക് സോങ്സ് ഓൺ ഡിമാൻഡിൽ കേൾക്കാം. എല്ലാവരും നന്നായി പാടിയെന്ന് ബിന്ദു ചേച്ചി പറഞ്ഞു. സന്തോഷം മോളെ, ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: Radio Macfast 90.4 Time Check
2: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: മിത്താരം, ഒരുപിടി നാട്ടുനന്മയുടെ പകർന്നാട്ടം.
1: കാലഘട്ടം, സമൂഹത്തിലെ സ്ഥാനഭേദങ്ങൾ, ദൈവാരാധനാ ക്രമങ്ങൾ, കാർഷിക ചര്യകൾ, പൊതുജനാരോഗ്യാവസ്ഥ, യുദ്ധങ്ങളും കലാപങ്ങളും, കുടുംബങ്ങളിലെയും കൂട്ടായ്മകളിലെയും ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, ഐതിഹ്യങ്ങളിലെയും ചരിത്രങ്ങളിലെയും വീരകഥാപാത്രങ്ങൾ തുടങ്ങിയ ഘടകങ്ങളൊക്കെ കാരണങ്ങളുമാവുന്ന വിധത്തിൽ വിശാലമായ ഒരു വൈവിധ്യം കേരളത്തിലെ നാടൻ പാട്ടുകളിൽ കാണാം. ചിലതിന് ചരിത്രാതീത കാലത്ത് നിലനിന്നിരുന്ന പ്രാക് സമൂഹങ്ങളുടെ പഴക്കം അവകാശപ്പെടാമെങ്കിൽ മറ്റു ചിലവ വർത്തമാന കേരളത്തിലെ ഏറ്റവും പുതിയ ശൈലികളിൽ ഉരുത്തിരിഞ്ഞവയാണ്. ഉറക്കുപാട്ടുകളും കൃഷിപ്പാട്ടുകളും മുതൽ ഓണപ്പാട്ടുകളും പടപ്പാട്ടുകളും വരെ മലയാളത്തിന്റെ നാടൻ പാട്ടു ശേഖരങ്ങളിൽ പെടുന്നു. വളരെ അശ്രദ്ധമായി പാടി തകർക്കാവുന്ന ചെറുശീലുകൾ മുതൽ ശ്രദ്ധയോടെ കൃത്യമായി മണിക്കൂറുകൾ വരെ ദീർഘമായി ഉരുക്കഴിക്കേണ്ടുന്ന അനുഷ്ഠാന ഗീതികൾ വരെ ഈ ശൃംഖല വിപുലമാണ്. ഇന്ന് മിത്താരത്തിലൂടെ മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ട് കേൾക്കാം. ഒപ്പം മിത്താരത്തിൽ നിന്നിവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089787733. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൌകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.

ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ.
2: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4. ടൈം ചെക്ക്.
2: 6 o'clock.

0: திருவல்ல முத்து ஏட்டுமானூர்.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: റേഡിയോ മാക്ബാസ് 90.4.

ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333, 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

0: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: പ്രധാന വാർത്തകൾ. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി രൂപപ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായ്ച്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
3: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായ്ച്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഖോഡയിൽ മാരുതി സുസുക്കിയുടെ നാലാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: പരിസ്ഥിതി ലോലപ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ESA നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യ ഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് ഒന്നാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
4: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ ഒന്നാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
2: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടിവരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ടു. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
5: മിതമായ നിരക്കിൽ മികച്ച സൌകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിയിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
2: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിനുശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR, NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3KSL ലാബ്സും ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ OV വിജയന്റെ 96th ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 ഉയർന്ന് 77,502, നിഫ്റ്റി 170 നേട്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 കൂടി 1,06,000 ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 താഴ്ന്ന് 1,05,440 ഒരു ഗ്രാം സ്വർണത്തിന് 13,180 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി M. ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: Radio Macross 90.4 Time Check
2: 7 o'clock.

ഹായ് ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ്. അപ്പൊ അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ സമയം എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടിനായിട്ട് നിങ്ങളിങ്ങനെ മനസ്സിൽ ആലോചിച്ച് വളരെ സന്തോഷത്തോടെ വളരെ ആഗ്രഹത്തോട് ചോദിക്കാനിരിക്കുന്ന കുറേ പാട്ടുകൾ മനസ്സിലുണ്ടല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ മനസ്സിലുള്ള പാട്ടുകളെല്ലാം നമ്മുടെ 0469273033 എന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കുക. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ടാവും, അങ്ങനെ മനസ്സിലുള്ള പാട്ടുകളൊക്കെ വിളിച്ചാൽ കിട്ടേണ്ട ദീപേ, കിട്ടിയാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് നമ്മളുടെ ഓരോ ദിവസത്തെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ നമുക്ക് പാട്ട് ചോദിച്ച് വിളിച്ചാൽ കിട്ടും, ചില ദിവസങ്ങളിൽ നമുക്ക് കിട്ടില്ല. അപ്പം കിട്ടുന്ന ദിവസം സംതൃപ്തി അടയുക, അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും മറ്റുള്ളവർ ചോദിക്കുന്ന പാട്ട് കേട്ട് അതിൽ നമ്മൾ സംതൃപ്തി കാണുക. അതും നല്ല നല്ല പാട്ടുകളാണല്ലോ ചോദിക്കുന്നത്. അപ്പം ഇഷ്ടമുള്ള പാട്ട് വേഗം തന്നെ വിളിച്ചാൽ കിട്ടും. 0469293033 വാട്സപ്പ് നമ്പറിലേക്ക് ശുഭരാത്രി മെസ്സേജ് അയക്കാം. 9495730333 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൗരവർ സിനിമയിലെ ഒരു ഡാൻസ് കളിക്കുന്ന പാട്ടുണ്ടല്ലോ, മാരിക്കുളിരിൽ നീലത്തുളസി കതിരുകൾ ഉലയുമ്പോൾ രക്ഷപ്പെട്ടു. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. കൈതപ്രത്തുടെ വരികൾ KSP വെങ്കടേഷാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടിന് വേണ്ടിയിട്ട് വേഗം വിളിച്ചോളൂ. സ്റ്റേ ട്യൂൺ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

രസമുള്ള ഒരു പാട്ടല്ലേ, നല്ലൊരു ഫ്രഷ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ് നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞത്. അപ്പൊ ഇനി സോങ്സ് ഓൺ ഡിമാൻഡിൽ നിങ്ങളുടെ അവസരമാണ്. ആരാണ് നമ്മളെ ഫസ്റ്റ് തന്നെ പാട്ട് ചോദിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഹലോ, യെസ് ഹലോ, ഗുഡ് ഈവനിങ്. രഘുചേട്ടാ, ഏത് പാട്ട് വേണം? ഓക്കെ, ആ പാട്ടാ വേണ്ടതല്ലേ. ശരി, പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും, ദാസേട്ടൻ പാടിയ പാട്ടാണ്. പാദമുദ്ര എന്ന ചിത്രത്തിലെ പാട്ട്. വിദ്യാധരൻ മാസ്റ്ററാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വരികൾ എഴുതിയിരിക്കുന്നത് ഹരി കൊടുപ്പനക്കുന്ന്, അദ്ദേഹത്തിന്റേതാണ് വരികൾ. നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ആനന്ദൻ ചേട്ട ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ദീപ, ഇന്നലെയും ഇന്നും നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നല്ല മാരിക്കുളിരും തണുപ്പുമുണ്ട്. നല്ല ചൂട് ചായയും ചൂട് പഴംപൊരിയും കഴിച്ച് നിങ്ങളുടെ പാട്ട് കേട്ട് കൂടെയുണ്ട്. എല്ലാവർക്കും തണുപ്പുള്ള ശുഭരാത്രി നേർന്നുകൊണ്ട് ആനന്ദൻ. ഓക്കെ ആനന്ദൻ ചേട്ടാ, അതാണ് ഞാൻ ഇപ്പൊ ചൂടോടുകൂടി തന്നെ ആ മെസ്സേജ് വായിച്ചത്. ചൂട് ചായയുണ്ട്, ചൂട് പഴംപൊരിയുണ്ട്, മാരിക്കുളിരും തണുപ്പും ഉണ്ട്. അപ്പൊ ഞാൻ വെച്ച് ചൂടോടെ ആ മെസ്സേജും വായിച്ചേക്കാന്ന്. അപ്പൊ എന്തായാലും ഒരു ശുഭരാത്രി അറിയിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: അഖിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: അങ്ങനെ നമ്മള് സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തുമ്പോൾ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
7: നമസ്കാരം ദീപകുട്ടിയെ, ഞാൻ വീണയാ വിളിക്കുന്നത്.
6: നമസ്കാരം വീണക്കുട്ടിയെ, ഞാൻ ഈ ശബ്ദം കേട്ടിട്ട് എത്ര നാളായെന്നറിയോ?
7: ദീപകുട്ടി വരുമ്പോ ഒക്കെ തിരക്കായിരിക്കും സോങ്സ് ഓൺ ഡിമാൻഡിൽ. വിളിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ലാന്നേ ഉള്ളൂ.
6: ആ, ഞാൻ വിശ്വസിച്ചു കേട്ടോ. ഏത് പാട്ടാ വേണ്ട ഇന്ന്?
7: എനിക്കിന്ന് വേണ്ട പാട്ട് മഴ വില്ലിൻ മലർ തേടി എന്നുള്ള പാട്ട്.
6: ആഹാ, കഥ ഇതുവരെ എന്ന ഫിലിമിലെ പാട്ട്.
7: ആദ്യം തന്നെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച പാട്ടായിരുന്നു ആദ്യത്തെ മാരിക്കുള്ളിൽ പാട്ട്.
6: അതെ അതെ, നല്ല, കുറെ നാളായി ആ പാട്ട് കേട്ടിട്ട്.
7: അതിന് ഒത്തിരി സന്തോഷം കേട്ടോ.
6: ഓക്കെ ഓക്കെ.
7: ഞാൻ മനസ്സിങ്ങനെ ഉദ്ദേശിച്ച പാട്ടായിരുന്നു അത്, ചോദിക്കണം ഒരു ദിവസം, ചോദിക്കണം സോങ്സ് ഓൺ ഡിമാൻഡില്.
6: അതെ,
7: കരുതിയിരിക്കായിരുന്നു.
6: ഇപ്പം ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോ ഞാൻ മാനത്ത് കാണുമെന്ന്.
7: ഇനി
6: രണ്ടാഴ്ചത്തേക്ക് ഒരു പാട്ടും വേണ്ട. അതാണ്, അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചു തരാം കേട്ടോ.
7: ഡെഡിക്കേഷൻ ഉണ്ട്, പറഞ്ഞു ചേട്ടൻ, ലിസേച്ചി, കവിലേട്ടൻ. പിന്നെ എനിക്ക് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പാട്ടിട്ട് തന്നു ദീപകുട്ടിക്കും സ്പെഷ്യൽ ആയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും.
6: താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ വീണയ്ക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു
7: കേട്ടോ.
6: ഓക്കെ, ബൈ. നല്ല പാട്ടാണ് കഥ ഇതുവരെ എന്ന ഫിലിമിൽ. എനിക്ക് കുറേ ഇതുപോലെ പഴയ പാട്ടുകളിൽ കുറേ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. അതിലൊന്നാണ് ഇത്. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ പാട്ട് പൂവച്ചൽ ഖാദന വരികൾ, ജോൺസൺ മാസ്റ്ററുടെ സംഗീതം. അപ്പം എന്തായാലും പാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ഫസ്റ്റ് ഇട്ട പാട്ടിനെ കുറിച്ച് ലക്ഷ്മി പ്രിയ ചേച്ചിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദീപയുടെ പാട്ട് കുറേ നാളിന് ശേഷം കേൾക്കുന്ന പാട്ട് മറന്നിരിക്കുകയായിരുന്നു. ആ പാട്ട് ഇവിടെ ചൂട് പാട്ട് കേട്ടപ്പോൾ മനസ്സിൽ ഒരു കുളിര് വന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കുളിര്, ഒരു സന്തോഷം. കാരണം നമ്മൾ ഇടുന്ന പാട്ടുകൾ നിങ്ങൾക്ക് കുറേ നാൾക്ക് ശേഷം കേൾക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കും സന്തോഷമാണ്. കാരണം അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാട്ട് കേൾപ്പിക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ലക്ഷ്മിപ്രിയ ചേച്ചി ഒരു ശുഭരാത്രി അറിയിക്കുന്നു. പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. നല്ല രസമുള്ള പാട്ടുകളാണല്ലോ എല്ലാവരും ഇന്ന് ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ചോദിക്കുന്നത്. നല്ല രസമുള്ള ഒരു രാത്രി ഇങ്ങനെ കടന്നു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, നമസ്കാരം ദീപ. കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീശ്.
0: ഓക്കെ, നമസ്കാരം അനിലേട്ടാ. അനിലേട്ടന് ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: കുറച്ചുകൂടി ഇന്ന് മിക്സ് ആക്കിയേക്കാം.
0: ഒന്നുകൂടെ നമുക്ക് മിക്സ് ആക്കാം, പറഞ്ഞോ.
1: അതെ, ഇന്ന് അടിച്ചുപൊളി പാട്ടാണ് കേട്ടേക്കാം. ഒരു കുറച്ച് പഴയതാണ്, ഒരു കാലത്തെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു പാട്ടൊക്കെയാണ് കേട്ടപ്പോ ഒരു ആഗ്രഹം ഒന്ന് കേൾക്കണം.
0: ശരി, ഏത് പാട്ടാ?
1: തമിഴ് പാട്ടാണേ. ജെന്റിൽമാൻ അതെ, ഉപ്പുകരുവാട് ഒരു എന്ന് പറയുന്നൊരു പാട്ടുണ്ട്.
0: ഉപ്പുകരുവാട്.
1: ആ,
0: ഇത് മുതൽവനാണോ? ജെന്റിൽ മുതൽവനാത്തെ പാട്ടല്ലേ? മുതൽവനാത്തെ പാട്ട്. ഓക്കെ, അപ്പൊ ഒരു അടിച്ചുപൊളി പാട്ടാക്കിയേക്കാം. ശരി, പിന്നെന്താ പാട്ട് വെച്ചെന്നേക്കാം. നിങ്ങൾ അവിടെ ഡാൻസ് ചെയ്യാൻ തയ്യാറായിക്കോ? ഇപ്പഴും വരും പാട്ട് കേട്ടോ.
1: ഡാൻസ് കളിക്കുന്നവർക്ക് വേണ്ടിട്ട് നമ്മുടെ
0: അവരെ മാത്രം പറയട്ടെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി അനിലേട്ടനും ഡാൻസ് ചെയ്യാറുണ്ടെന്ന്. ശരി, അപ്പൊ നല്ല ഡാൻസ് ചെയ്യാൻ തയ്യാറായിക്കോളൂ. ഓക്കെ,
1: പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ങൾക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ശുഭരാത്രി. അപ്പൊ നമ്മുടെ ത്രിമൂർത്തീസ് അനിലേട്ടനാണ് മുതൽവൺ സിനിമയിൽ. ഇത് പഴയ പാട്ടാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മിക്സ്ഡ് ആയിട്ടുള്ള പാട്ടുകളാണ് അല്ലേ. വൈരമുത്തു എ ആർ റഹ്മാൻ കൂട്ടുകെട്ടിലുള്ള പാട്ട്, ശങ്കർ മഹാദേവൻ കവിതാ കൃഷ്ണമൂർത്തി അവർ അടിച്ചു പൊളിച്ച് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നല്ല നല്ല പാട്ടുകൾ കേട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
3: നമസ്കാരം.
2: നമസ്കാരം.
3: അങ്ങ് ആലത്തൂരിന്ന് പാപം ബഷീർക്കയാണേ.
2: ഓ, ബഷീർക്ക ഇപ്പൊ പാപം ബഷീർക്കയാക്കിയാ അല്ലേ, തനിയാക്കി.
3: അതെ,
2: അപ്പൊ പാപം ബഷീർക്കയ്ക്ക് ഏത് പാട്ട് വേണം?
3: പാട്ട് എങ്ക സിനിമറാസിയിലെ കൊണ്ട സേവൽ കൂകും നേരം, ആ പാട്ട് വെച്ചായിരുന്നു. ഡെഡിക്കേഷൻ ഉണ്ട്. നമ്മുടെ കണ്ണൂർ ആനന്ദേട്ടൻ, നമ്മുടെ കുമരകം ശീപച്ചേച്ചി, പിന്നെ കരുനാഗപ്പള്ളി നമ്മുടെ അൻസരുക്ക, പിന്നെ പട്ടാമ്പി മുഹമ്മദ് ക, പിന്നെ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും,
2: എല്ലാവർക്കും വേണ്ടി
3: ഈ പാട്ട്, എല്ലാവർക്കും, അതെ, എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു. അതേപോലെ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി.
2: ഓക്കെ, തിരിച്ചും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു കേട്ടോ ബഷീർക്ക.
3: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, ഈ പാട്ടൊക്കെ നമ്മൾ കേട്ട കാലം മറന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്നും അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിലൊന്നും ആരും ചോദിച്ചു കേട്ടിട്ടില്ല. കൊണ്ട് സേവൽ കൂവും നേരം കുക്കു കുക്കു എന്നുള്ള ആ പാട്ടൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ബഷീർക്ക് ചോദിച്ചപ്പോഴാണ് ഈ പാട്ടിന്റെ മനസ്സിലേക്ക് വന്നത് തന്നെ. അപ്പൊ നമുക്ക് ഒരു മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ മുഹമ്മദ് ക, ഗുഡ് ഈവനിംഗ് റേഡിയോ മക്ഫാസ്റ്റ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും വഴികൾ കുതിർന്ന് ശുഭരാത്രി നേർന്നുകൊണ്ട്. പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓക്കെ മുഹമ്മദ് ക, ശുഭരാത്രി, ഗുഡ് ഈവനിംഗ് മക്ഫാസ്റ്റ്. സൂപ്പർ ഗാനങ്ങൾ. ശംസുദിനിക്ക മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രീധരൻ ചേട്ടന്റെ ഒരു മെസ്സേജ്, ഗുഡ് ഈവനിംഗ് ദീപാ, ക്ഷമിച്ചാൽ തോറ്റുപോകുമെന്ന ധാരണ തെറ്റാണ്. കാരണം വിജയിച്ചവരെല്ലാം ക്ഷമയും സ്നേഹവും നിറഞ്ഞവരാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ശ്രീധരൻ അവണൂർ. ഞാൻ മനസ്സിൽ കരുതിയിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വിളിച്ച വീണ പറഞ്ഞത്. ദീപ വന്നാൽ ഒരു ആഘോഷമാണ്, എല്ലാ ശ്രോതാക്കളും ഒത്തുചേരാറുണ്ട് എന്ന്. ശ്രീധരൻ അവണൂർ. എനിക്ക് വയ്യ എന്റെ ശ്രീധരൻ ചേട്ടാ. അതെ, റഹ്മാൻ സോങ്സ് കാലത്തെ അതിജീവിക്കുന്നവയാണ്, ഏത് കാലത്തിനും യോജിച്ചവ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കേട്ട പാട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ശ്രീധരൻ ചേട്ടനും ഒരു ശുഭരാത്രി അറിയിക്കുന്നു. അപ്പൊ നമുക്ക് തമിഴ് സോങ് ആണ് വീണ്ടും നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333, 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: ഞാൻ ബൈജു എടവണ്ണ.
1: ബൈജു ചേട്ടൻ എടവണ്ണയിൽ നിന്ന് എന്തുണ്ട് വിശേഷം?
2: നല്ലത്, അങ്ങനെ പോണു.
1: അങ്ങനെ പോണു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ഞാനൊരു ഗോപി, അലക്കു ഗോപി, അങ്ങനൊക്കെ എന്തൊരു പാട്ടാണ്. കുതിരവട്ടം വപ്പാണ് അതിൽ അഭിനയിച്ചത്.
1: ഞാനൊരു ഗോപി, ഗോപിയാണോ ധോബിയാണോ എന്ന് എനിക്കും
2: സംശയമുണ്ട്.
1: ശരി, അപ്പൊ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടാണ്. അഹിംസയിലെ കൊറേ പാട്ടുകൾ വേറെ ഉണ്ട്, പക്ഷെ ഈ പാട്ട് അധികം
2: കൊറേ പാട്ടുണ്ട്, നല്ല പാട്ടുകൾ വേറെ ഉണ്ട്, പക്ഷെ ഇത് നല്ലൊരു പാട്ടാണ്. കൊറേ ആയി കേക്കാത്ത, നമ്മള് ചെറുപ്പകാലത്ത് കേട്ടത് കൊണ്ട് മാത്രം.
1: അതെ, അപ്പൊ ചെറുപ്പകാലത്തെ പാട്ടൊക്കെ നമുക്ക് വീണ്ടും മാക്ഫാസ്റ്റിലൂടെ കേൾക്കാലോ.
2: ആ 80കളിലെ സോങ്.
1: ശരി, അപ്പൊ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ബൈ ചേട്ടാ. അപ്പൊ നമ്മുടെ ബൈ ചേട്ടാ ഒരു വെറൈറ്റി പാട്ടുമായിട്ടാണ്, ആ സമയത്തൊക്കെ ഹിറ്റ് പാട്ടാണ്, പക്ഷെ പിന്നെ നമ്മൾ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല. ബിച്ചു തിരുമലയുടെ വരികൾ കേട്ടി ഉമ്മർ സംഗീതം കൊടുത്ത് ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. നല്ല രസമുള്ള ഒരു പാട്ടാണെന്നാണ് ഞാനും അധികം കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പം ഞാനും കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. അമ്പിളി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് റേഡിയോ മക്ഫാസ്റ്റ്, മോളു സേ ഗുഡ് ഈവനിങ്. ഞങ്ങളുടെ സൗഹൃദവാണി ടീമിലെ എല്ലാ മെമ്പേഴ്സിനും നല്ലൊരു ശുഭ സായാഹ്നം നേരുന്നു. പിന്നെ മക്ഫാസ്റ്റിലെ എല്ലാവർക്കും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, റേഡിയോ ഫാമിലിക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ മോളെ, ഓക്കെ അമ്പിളി ചേച്ചി, ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. നമ്മൾ പാട്ടിലേക്ക് പോകുന്നു. സ്റ്റേ ട്യൂൺ, റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പെറ്റൊരു പന്തിരു ജാതിയിൽ ഒരുത്തനാണ് ഈ രജകൻ. ഈ അലക്കുകാരനും അലക്കുകല്ലിനുമായി തമില്ലി മണ്ണിൽ കുടിലിനകത്തും കോവിലകത്തും കുടിലിനകത്തും കോവിലകത്തും

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേൾക്കൂ, ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333, 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.
2: സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ്. സോങ്സ് ഓൺ ഡിമാൻഡ് നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് ഈവനിങ്. യെസ് പറയൂ രാജു ചേട്ടാ, ഏത് പാട്ടാ വേണ്ടേ? ദേവദൂതർ പാടി. ശരി, ആ പാട്ട്
3: വെച്ചുതരാം. എന്റെ കൊച്ചുമോന്റെ പിറന്നാളാണ്. പിന്നെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി പാട്ട് ഞാൻ കളിക്കുക ചെയ്യുന്നു.
2: ശരി, അപ്പൊ കൊച്ചുമോന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട്
3: അമൃതക്കുട്ടി, ഈരാമോളെ, എല്ലാവർക്കും, അമൃതകാർത്തിക,
2: എല്ലാ മോൾക്കും ഞാൻ വെച്ചു കൊടുത്തേക്കാം കേട്ടോ, എല്ലാ മക്കൾക്കും. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമ്മളുടെ രാജചേട്ടൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടി പറഞ്ഞിട്ടുണ്ട്. കാതോട് കാതോര എന്ന ചിത്രത്തില് ദാസേട്ടൻ, കൃഷ്ണചന്ദ്രൻ, അതുപോലെ ലതിക ടീച്ചർ, രാധിക വാര്യർ, അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് പാടിയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഒ എൻ വി കുറുപ്പ് സാറിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സാറാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ പാട്ട് കേൾക്കുന്നതിന് മുൻപ് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാൻ. ലേഖ ചീച്ചി, മനസ്സിനെ സമാധാനിപ്പിക്കാൻ അറിയാവുന്ന മറ്റൊരു മനസ്സുകൂടെ ഉണ്ടെങ്കിൽ മാഞ്ഞുപോയ പുഞ്ചിരി തെളിഞ്ഞു വരും. സ്നേഹത്തോടെ ഗുഡ് നൈറ്റ്. ഓക്കെ ലേഖ ചേച്ചി, ഗുഡ് നൈറ്റ്. അനിലേട്ടൻ, ഓർമ്മിക്കാൻ നല്ല നിമിഷങ്ങളും ഓർക്കാൻ നല്ലൊരു മനസ്സുമുണ്ടെങ്കിൽ എത്ര ദൂരത്താണെങ്കിലും സ്നേഹബന്ധങ്ങൾ എന്നും നിലനിൽക്കും. ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്. ഹായ് ദീപുക്കുട്ടി, ഗുഡ് ഈവനിങ്. അമൃത കാർത്തിക്കുട്ടി, അപ്പോസ്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ്. ചോദ്യം കേട്ടില്ല, അന്ന് ചോദ്യം വന്നിട്ടില്ല. ചോദ്യത്തിന്റെ പ്രൊമോ, അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള ഒരു പ്രൊമോയാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. ചോദ്യം ആ പ്രോഗ്രാമിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അടുത്ത മെസ്സേജ്, ഗീത ചേച്ചി, ഗുഡ് ഈവനിങ്. ദീപമോളെ, എന്റെ കാതോരം കൂട്ടുകാരെല്ലാവരും മലപ്പുറത്ത് നദീറക്കുട്ടിയുടെ വീട്ടിൽ പോയി, തിരികെ വരാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. പല ബുദ്ധിമുട്ടുകൾ കാരണം എനിക്കും 2-3 കൂട്ടുകാർക്കും പോകാൻ സാധിച്ചില്ല. എനിക്ക് നല്ല ജലദോഷമായിരുന്നു, പോകാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട്. സാരമില്ല, ഇനിയും അവസരമുണ്ടല്ലോ. ദീപമോൾക്കും എന്റെ കാതോരം കൂട്ടുകാർക്കും എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. അതെ, സാരമില്ല, നമ്മളുടെ ഹെൽത്തും കൂടിയൊക്കെ നോക്കണമല്ലോ. അതിനുശേഷം ഇനി ഒരുമിച്ച് പോകാം, എത്രയോ സമയങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ ടൈമിൽ പോകാം കേട്ടോ ഗീത ചേച്ചി, വിഷമിക്കണ്ട. അപ്പം എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ്. നമ്മുടെ ലാസ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ചേച്ചി.
0: നമസ്കാരം ആകാശ്. ലാസ്റ്റ് കോളർ ആണ്. പിന്നെ ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഇന്ന് പാട്ട്.
0: ഓക്കെ, ആ പാട്ട് വെച്ച് തരാം കേട്ടോ. പറഞ്ഞോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് ഞങ്ങൾ ആകാശിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ആദിത്യത്തിന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ശുഭരാത്രി. ശുഭരാത്രി. ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ ആകാശായിരുന്നു ലാസ്റ്റ് കോളർ ആണ്. ദേവി നെഞ്ചിരിയിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ ഷീബ ചേച്ചിയുടെ മെസ്സേജ്. ഗുഡ് ഈവനിംഗ് ദീപകുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്നത്തെ പാട്ടുകൾ മിക്കതും വെറൈറ്റി പാട്ടുകളായിരുന്നു. സൂപ്പർ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച ഷൈബിയുടെ മോൻ മാത്തുക്കുട്ടിക്ക് ബർത്ത്ഡേ ആശംസകൾ. സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, ബഷീർ ആലത്തൂരിനും ഗംഗാധരൻ പയ്യന്നൂരിനും അൻസാറിനും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഷീബ ചേച്ചി, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാത്തുക്കുട്ടിന്റെ പിറന്നാൾ ഇന്നായിരുന്നു. പിന്നെ പിറന്നാൾ ഡേറ്റ് അങ്ങനെ രണ്ടു ദിവസം വന്നാണോ എന്നറിയില്ല. ഷൈബി ചേട്ടന്റെ മെസ്സേജ് ഉണ്ട് കേട്ടോ. അപ്പൊ ഷീബ ചേച്ചിക്ക് ഒരു ഗുഡ് നൈറ്റ്. ഹായ്, മാത്തുക്കുട്ടിന്റെ പിറന്നാൾ ആശംസകൾ അറിയിച്ച് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന മാക്ഫാസ്റ്റ് റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ദീപയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഷൈബി മാത്യൂസ്, മേതല പെരുമ്പാവൂർ. ഓക്കെ. അപ്പൊ ഷീബ ചേച്ചി, എല്ലാവർക്കും ഷൈബി ചേട്ടന്റെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിച്ചിട്ടുണ്ട് കേട്ടോ. നന്ദി പറയുമ്പോഴത്തേക്ക് അത് വേറെ ആയിപ്പോവും. അപ്പൊ സ്നേഹവും നന്ദി എല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഷൈബി ചേട്ടാ, മാത്തുക്കുട്ടന് ഞങ്ങളുടെയും ഒരു സ്പെഷ്യൽ പിറന്നാൾ ആശംസ, ബെലേറ്റഡ് വിഷസ് അറിയിക്കുന്നു. അപ്പൊ ഒരു ശുഭരാത്രിയും കൂടി. അതുപോലെ നമ്മുടെ ഗിരീഷേട്ടൻ ഇരമ്പല്ലൂർ ഒന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ശുഭരാത്രി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഗിരീഷേട്ടാ, ശുഭരാത്രി. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് ഞാനും ചച്ചാ ബൈ ബൈ പറയാണ്. എല്ലാവരുടെയും മെസ്സേജ് വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഇത്രയും നേരം സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. അപ്പൊ നമ്മളെ ആകാശ ചോദിച്ച പാട്ടാണ് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്ന് രുചിക്കൂട്ടിൽ പറയാൻ പോകുന്നത് നമ്മൾ മലയാളികളുടെ ഭക്ഷണ സ്മരണകളിൽ ഏറ്റവും സിമ്പിളും അതേസമയം ഏറ്റവും പ്രിയപ്പെട്ടതുമായിട്ടുള്ള ഒരു ഫുഡിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും? വേറൊന്നുമല്ല, നല്ല ചൂട് ചോറും ചമ്മന്തിയുമാണല്ലേ. വിഭവ സമൃദ്ധമായ സദ്യകളും വൈവിധ്യമാർന്നിട്ടുള്ള കറികളും എല്ലാം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും വിശപ്പോടെ വീട്ടിലെത്തുന്ന ഒരാൾക്ക് ഒരു പാത്രം ചൂടുചോറും അതിനൊപ്പം ഒരു സ്പൂൺ ചമ്മന്തിയും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തൃപ്തി മറ്റൊന്നിനും പകരം വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മലയാളികളുടെ ഭക്ഷണ മേശയിൽ ഈ ചമ്മന്തിക്ക് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ചൂടുചോറിനൊപ്പം അല്പം വെളിച്ചെണ്ണയും രുചികരമായിട്ടുള്ള ചമ്മന്തി ഉണ്ടെങ്കിൽ മറ്റൊരു കറിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ തേങ്ങാച്ചമ്മന്തിയും മുളക് ചമ്മന്തിയും മാത്രമല്ല, പല ടേസ്റ്റില് പല ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നിരവധി വെറൈറ്റി ചമ്മന്തികളുണ്ട്. കുറഞ്ഞ സമയവും ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് ഭക്ഷണത്തിലെ പുതുമയും സ്വാദും ഒക്കെ കൊടുക്കും. അപ്പൊ ഈ പണ്ട് കാലത്ത് മൺചട്ടിയിലും അമ്മിക്കല്ലിലുമായിരുന്നു ചമ്മന്തി അരച്ചിരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രത്യേക രുചിയും മണവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് മിക്സിയുടെ കാലമാണെങ്കിലും ആ പഴയ രുചി ഇന്നും നമ്മൾ മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ചൂടുചോറിന്റെ ആവിയിലേക്ക് ഒരു സ്പൂൺ ചമ്മന്തിയും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് കുഴച്ച് കഴിക്കുന്നതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ തേങ്ങയുടെ സോഫ്റ്റ്നെസ്സും മുളകിന്റെ എരിവും പുളിയുടെ സ്വാദും വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലും ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഒരു സാധാരണ ഭക്ഷണം പോലും അസാധാരണമാകുന്ന ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞിട്ടുള്ള ചമ്മന്തി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ചൂടുചോറും കാന്താരി ചമ്മന്തിയും അതുപോലെ കറിവേപ്പില ചമ്മന്തി ഇതൊക്കെ കഴിക്കുന്നതും നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കഞ്ഞിക്കൊപ്പം പോലും ഏറ്റവും കൂടുതൽ നമ്മൾ കൂട്ടുപിടിച്ചിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പൊ കേരളത്തിലെ മിക്ക വീടുകളിലും ഏതെങ്കിലും തരത്തിലുള്ള ചമ്മന്തി ഉണ്ടാകും. തേങ്ങാച്ചമ്മന്തി, കാന്താരി ചമ്മന്തി, കറിവേപ്പില ചമ്മന്തി, മാങ്ങാ ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി, പുളിച്ചമ്മന്തി, അങ്ങനെ പലതരത്തിലുള്ള വകഭേദങ്ങളാണല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് ഈ പറഞ്ഞിട്ടുള്ള വെറൈറ്റി ചമ്മന്തിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിരുന്നു ഇത്ര പ്രസംഗം നടത്തിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതിനുവേണ്ടി തന്നെയാ, കാരണം ഇത് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വാചാലരാവുമല്ലോ നമ്മളുടെ ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ ഇന്ന് നമ്മൾ കറിവേപ്പില ചമ്മന്തി, അതായത് രുചിയും ആരോഗ്യവും ഒന്നിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. സാധാരണ കറികളിൽ സുഗന്ധത്തിനായിട്ട് ഉപയോഗിക്കുന്ന കറിവേപ്പില ചമ്മന്തിയാക്കിയാലും അതിഗംഭീരമാണ്. ഇരുമ്പ്, ആന്റി ഓക്സിഡൻസ്, ഫൈബർ ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കറിവേപ്പില ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ 2 കപ്പ് കറിവേപ്പില, തേങ്ങ ചിരകിയത് 1 കപ്പ്, 5 പച്ചമുളക്, പുളി ചെറിയ നെല്ലിക്ക വലുപ്പത്തില്, 3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പൊ 2 കപ്പ് കറിവേപ്പില, തേങ്ങ ചിരകിയത് 1 കപ്പ്, 5 പച്ചമുളക്, ചെറിയ നെല്ലിക്ക വലുപ്പത്തില് പുളി, വെളുത്തുള്ളി 3 അല്ലി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ. ആദ്യം കറിവേപ്പില നന്നായിട്ട് കഴുകി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഒരു പാനില് വെളിച്ചെണ്ണ ചൂടാക്കി വറ്റൽമുളകും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നീട് തേങ്ങയും പുളിയും വെളുത്തുള്ളിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ചൂട് ചോറിനൊപ്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് തക്കാളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുള്ള ചമ്മന്തി. വീട്ടിലെ കറി ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് 4 പഴുത്ത തക്കാളി, 8 അല്ലി വെളുത്തുള്ളി, 6 വറ്റൽമുളക്, 5 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയാണ് എടുക്കേണ്ടത്. 4 പഴുത്ത തക്കാളി, 8 അല്ലി വെളുത്തുള്ളി, 6 വറ്റൽമുളക്, 5 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യം പാനിൽ എണ്ണ ചൂടാക്കി വെളുത്തുള്ളി, ഉള്ളി, വറ്റൽമുളകും കൂടി വഴറ്റുക. പിന്നീട് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇത് ചോറിനൊപ്പം മാത്രമല്ല ദോശയ്ക്കും ചപ്പാത്തിക്കും പറ്റിയ കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഇടയ്ക്കൊന്ന് പൊടിതട്ടി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ 2 ചമ്മന്തി ഞാൻ പരിചയപ്പെടുത്തിയത്. ഇനിയും ഉണ്ട് പച്ചമാങ്ങാ ചമ്മന്തി, അതുപോലെ ഉലുവ ചമ്മന്തി. അത് ഉലുവയും കൂടി ചേർത്തിട്ട് തേങ്ങയും ചേർത്തിട്ട് അരച്ചെടുക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഉള്ളിച്ചമ്മന്തി, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പൊ ഒരു കറി ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, വെറൈറ്റി ചമ്മന്തി നമ്മളുടെ കയ്യിലുണ്ടല്ലോ, അതങ്ങ് പരീക്ഷിച്ചാൽ മാത്രം മതി. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

മുടി പൊട്ടിപ്പോവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ സങ്കടം മറ്റൊന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ ബിസി ആയിട്ടുള്ള ഈ ഒരു ലൈഫില് പെട്ടെന്ന് മുടി ചീകുന്ന സമയത്തൊക്കെ നമ്മൾ ചീപ്പെടുത്ത് നോക്കുകയാണെങ്കിൽ ചീപ്പിൽ നിറയെ മുടിയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും അല്ലേ. ഇങ്ങനെ സങ്കടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ചാമയം വിത്ത് മീ ആർ ജെ അപർണ. മുടിയുടെ ആരോഗ്യം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കൊക്കെ കൂടുതലും സമയമില്ലാത്തത് കൊണ്ടാണ് മുടിയുടെ ആരോഗ്യത്തെ കുറിച്ച് ശ്രദ്ധിക്കാതെ പോകുന്നത്. അല്ലെങ്കിൽ ഈ മുടി പൊട്ടിപ്പോകുന്നൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ടെങ്കിലും എന്താണ് മുടിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് പലർക്കും അറിയില്ല. ഇനി അറിയാമെങ്കിലും അത് ചെയ്യാനുള്ള സമയം നമുക്കില്ല. അങ്ങനെ ഒരുപാട് സമയമൊന്നും മാറ്റിവെക്കാനില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്പ് വളരെ ഉപകാരപ്രദമാകും. കാരണം ഇതിന് നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ചെയ്യേണ്ട, ഒരൊറ്റ ഐറ്റം മാത്രം മതി കേട്ടോ. വേറൊന്നുമില്ല, നമ്മളൊക്കെ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതാ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കഞ്ഞിവെള്ളമൊക്കെ ഇനി തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് വരും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് രാവിലെ കുളിച്ചൊരുങ്ങി പോവുക എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിച്ച് തല പുകയ്ക്കേ വേണ്ട. നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം, ഇനി എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ജലദോഷം അല്ലെങ്കിൽ ചെറിയ തണുപ്പൊക്കെ തട്ടുമ്പോൾ പനി വരുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതി. നമ്മളിത് ചെയ്യുന്ന സമയത്ത് കൂടുതലും രാത്രികാലങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ ഈ രാവിലെ നമുക്കിത് ചെയ്യാനായിട്ട് ഒട്ടും സമയം ഉണ്ടാവില്ല. രാവിലെ ചോറൊക്കെ വെക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെക്കുക. ആ രാവിലെ എടുത്ത് മാറ്റി വെച്ച കഞ്ഞിവെള്ളം ഒരു രാത്രിക്ക് ആകുമ്പോൾ ഏകദേശം ഒന്ന് പുളിച്ച് സെറ്റായിട്ടുണ്ടാകും. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കാൻ പറ്റും എങ്കിൽ ആ ഒരു തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്താൽ മതി കേട്ടോ. ഇനി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളില്ലേ അത് പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ തലയോട്ടിയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ കൂടി ആഡ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ് കേട്ടോ. ആ നാടൻ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ തല വാഷ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് ഷാംപൂ യൂസ് ചെയ്യണം. യൂസ് ചെയ്തില്ലെങ്കിൽ ഈ എണ്ണമയം ഡെയിലി വരുന്നതനുസരിച്ച് നിങ്ങളുടെ തലയിൽ താരൻ എന്നൊരു പ്രശ്നം ഉണ്ടാകാൻ കാരണമാകും. അപ്പൊ അതുകൊണ്ട് മുടിയുടെ കരുത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് പിന്നീട് താരനിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ കഞ്ഞിവെള്ളം പൊളിപ്പിച്ച ശേഷം നന്നായിട്ട് തലയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ച ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിക്ക് കരുത്ത് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കും. ചിലർ പറയും ഈ കഞ്ഞിവെള്ളത്തിന്റെ ആ ഒരു പശപ്പ് കാരണമാണ് മുടിക്ക് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. അല്ല കേട്ടോ, ഇത് നമ്മുടെ മുടിയുടെ വേരുകളെ കുറച്ചുകൂടി ഒന്ന് ബലപ്പെടുത്തും. മാത്രമല്ല കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിനും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഫേസ് എന്ന് വാഷ് ചെയ്യുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഇത് ക്ലിയർ സ്കിന്ന് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പൊ അത്രേ ഉള്ളൂ, കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടിയുടെ കരുത്ത് കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം ചമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾ ഫർക്കീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരമായിരിക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്. 9 o'clock.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
4: നമസ്കാരം. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർജെ അമൃത കാർത്തിക. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മളോടൊപ്പം ഉള്ളത് തിരുവല്ല മെക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസറും MC യൂണിവേഴ്സിറ്റി റിസർച്ച് ഗൈഡുമായ ഡോക്ടർ ജിമോൻ ജോസഫാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു കരിയർ കോമ്പസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
5: നമസ്കാരം
4: സാർ. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം MBAക്ക് ശേഷം തൊഴിൽ തേടുകയല്ല, മറിച്ച് തൊഴിൽ നൽകുന്നവരാകാം എന്നുള്ളതാണ്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എങ്ങനെ ഒരു ജോലി വേഗം നേടിയെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഇത് പഠിച്ചതിന് ശേഷം എങ്ങനെ നമുക്ക് ഒരാൾക്ക് തൊഴിൽ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ, MBA പഠിച്ചാൽ ജോലി തേടുന്നവരാകുന്നതിലും കൂടുതൽ ജോലി നൽകുന്നവരാകാൻ എങ്ങനെ നമുക്ക് സാധിക്കും?
5: കൃത്യമാണ് അമൃത, ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ഈ സബ്ജക്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ പല കോഴ്സുകളും കേട്ടിട്ടുള്ളവരാണ്. യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പല കോഴ്സുകളും, MBA ഉണ്ട്, അങ്ങനെ പല കോഴ്സുകളും. പക്ഷെ നമുക്ക് ഈ MBA എന്ന് പറയുന്ന കോഴ്സിനകത്ത് മാത്രമേ ഉള്ളൂ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് വാക്കുള്ള മറ്റൊരു കോഴ്സുകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഈ MBA പഠിക്കുന്നതിലൂടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു കഴിവാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു സ്കില്ല് നമുക്കുണ്ടാവും ഈ 2 വർഷ കാലയളവില് MBA നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ. നമുക്കൊരു അഡ്മിനിസ്ട്രേഷൻ സ്കില്ലും കൂടി ഉണ്ടാകും അക്കാഡമിക്കിൽ ഉപരി. അപ്പൊ മറ്റേത് കോഴ്സുകൾ നമ്മൾ പഠിച്ചാലും ഒരു അക്കാഡമിക് സ്കില്ലാണ് നമുക്കുണ്ടാകും. ഇത് അക്കാഡമിക് സ്കില്ലിന്റെ ഉപരിയായിട്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കില്ലും കൂടി നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് MBA കഴിയുമ്പോൾ നോർമലി നമ്മൾ ജോലി തേടിപ്പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഡ്മിനിസ്ട്രേഷൻ അഭിരുചി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സ്കില്ലും കൂടെ നമുക്ക് കരസ്ഥമാക്കുക വഴിയായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭം തുടങ്ങി അതിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുകയും അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള യങ് ഗ്രാജുവേറ്റ്സിനെ ക്ഷണിക്കുകയും അവർക്ക് നമുക്ക് ജോലി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംരംഭമായിട്ട് മാറ്റാം.
4: ഭാവിയിൽ ഇനി ആർക്കും ഒരു തൊഴിൽ ഇല്ല എന്നാരും പറയരുത്.
5: അതെ, അതായത് നമുക്ക് ഈ ഒരു ശരിക്കും 2 വർഷത്തെ കോഴ്സില് ഈ നമ്മൾ ഏതാണ്ട് 32 പേപ്പറുകളും പഠിക്കുന്നുണ്ട്. ഈ 32 പേപ്പറുകളിൽ നമ്മൾ മെയിൻ ആയിട്ട് പല സ്കില്ലുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഡ്മിനിസ്ട്രേഷനാണ്. നമ്മൾ എങ്ങനെ, അതായത് പണിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പണിയുക എന്നുള്ളതല്ല, പണിയിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടാലന്റ് ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും ബിസിനസ് സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അതിലൂടെ നമുക്ക് ഒരു വലിയ ബിസിനസ് സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടനവധി പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു തലത്തിൽ നമ്മൾ
4: ചിന്തിക്കുകയാണ്. എന്തായാലും അതൊരു വേറിട്ട ചിന്താഗതി തന്നെയാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഓക്കെ സാർ, അപ്പോ അതുകൊണ്ട് തന്നെ അടുത്തൊരു ചോദ്യം ഇത് തന്നെയാണ്, MBA വിദ്യാർത്ഥികളിൽ സംരംഭക മനോഭാവം വളരാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളുണ്ട്?
5: അപ്പൊ നമ്മൾ MBA പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, ഇപ്പൊ നമുക്കറിയാം, അമൃതയ്ക്ക് അറിയാം, MBAക്ക് പഠിക്കുന്ന സബ്ജക്റ്റുകൾ നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് ശരിക്കും പറയുമ്പം MSc ഫിസിക്സ് അല്ലെങ്കിൽ MSc മാത്സ് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു പരമ്പരാഗത കോഴ്സ് നമ്മൾ പഠിക്കുമ്പം അതിനകത്ത് ഫിസിക്സ്, MSc ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ, അറിയാമല്ലോ അമൃതയ്ക്ക്. അതുപോലെ തന്നെ കെമിസ്ട്രി എടുത്താൽ അത് തന്നെ അവസ്ഥ. പക്ഷെ MBA നേരെ തിരിച്ചാണ്. MBA നമ്മൾ മാനേജ്മെന്റ്, MBA സബ്ജക്ടിന്റെ പേര് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ മാനേജ്മെന്റോ മാത്രമായിട്ട് ബന്ധമുള്ളത് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം എം ബി എക്ക് ഫസ്റ്റ് സെമിസ്റ്റർ പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, ലോ ഉണ്ട്. അപ്പൊ ഇതുവഴി നമുക്ക് കിട്ടുന്ന എന്താ ബഹുമുഖ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ലോ പഠിക്കുന്നതിലൂടെ നമുക്ക് നിയമങ്ങൾ പഠിക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നതിലൂടെ നമ്മൾ മാത്സും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലോജിക്കൽ പവർ നമുക്കുണ്ടാകും. അക്കൗണ്ടൻസി പഠിക്കുന്ന വഴിയായിട്ട് നമുക്ക് കൊമേഴ്സുമായിട്ട് ബന്ധമുണ്ടാകും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ട്രീമുകളാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചു വരുന്നത്,
6: ഒരുപാട് സ്കോപ്പ് ഉള്ള
5: ഒരുപാട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫോക്കസ് ചെയ്യാതെ കണ്ട് നമ്മുടെ കഴിവിനെ പല തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാകുന്നത്, ഒരു സംരംഭകര് എന്നുള്ളത്. അപ്പൊ നമുക്ക് അവിടെ നമ്മുടെ ഒരു നോളജ് അവിടെ ഷ്രിങ്ക് ചെയ്ത് പോവല്ല, ഫോക്കസ്ഡ് ആയി പോവല്ല, അതിങ്ങനെ പടരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എം ബി എ പഠിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്കൊരു ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ പിന്നെ സെക്കൻഡ് സെമിസ്റ്റർ നമ്മൾ എന്ന് പറഞ്ഞാൽ ബിടെക്കിന്റെ സിലബസ് കംപ്ലീറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് സെമിസ്റ്റർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ എം ബി എക്ക് പഠിക്കാനുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ബിടെക്കാർ പഠിച്ചത് മുഴുവൻ പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഇവർ ആധികാരികമായിട്ടുള്ള നോളജ് ഉണ്ടാക്കുക ഈ രണ്ടു വർഷം കൊണ്ട്, കേവലം രണ്ടു വർഷം ഉള്ളൂ. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് ഒരു നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് വർദ്ധിക്കാൻ
6: പറ്റും.
5: അതാണ് ഈ ഒരു സംരംഭകരെന്ന് അമൃത ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ആൻസർ. കളർ കൃത്യമായിട്ട് ഒരു ചോദ്യമാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സംരംഭകരാകുന്നത്, ഇതാണ് അതിന്റെ അടിസ്ഥാനം ഞാൻ
6: മനസ്സിലാക്കുന്നത്. ഏത് മേഖലയിൽ ചെന്നാലും തിളങ്ങും എന്നുള്ളതിന്
5: യാതൊരു സംശയം, കാരണം നമുക്ക് നമ്മുടെ നോളജ് ഫോക്കസ്ഡ് ആയി പോകുന്നില്ല, പല തലങ്ങളിലേക്ക് അങ്ങ് വ്യാപിക്കുക. അതിലൂടെ തന്നെ നമ്മൾ പല പ്രശ്നങ്ങളും പല പൾസുകളും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇറങ്ങാനായിട്ട്
6: സാധിക്കും.
5: നമുക്ക് ഭയം വരുന്നില്ല,
6: ഭയം വരുന്നില്ല, ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ്. ഓക്കെ സാർ, താങ്ക് യു സാർ. അടുത്ത ചോദ്യം, നമ്മള് എം ബി എ പഠനം ഒരു വ്യക്തിയെ വിജയകരമായ ബിസിനസ് ലീഡറായി മാറ്റുന്നത് എങ്ങനെയൊക്കെയാണ്?
5: അത് ഇത് തന്നെയാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷൻ സ്കില്ലുണ്ടാകുമ്പോൾ നമുക്ക് നോർമലി ഇപ്പൊ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞാലും പി ജി കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ മനസ്സിലാക്കുന്നത്, പല കുട്ടികൾക്കും ഒരു സ്ഥലത്ത് പോയി കൃത്യം 9 മണിക്ക് ഒപ്പിടുന്നു, അവര് പറയുന്നതെല്ലാം ഇങ്ങനെ തലകുനിച്ച് കേൾക്കുന്നു. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓർബിറ്റ് വിട്ടിട്ട് അവർ സ്വയമേ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫോമിന് രൂപം കൊടുത്തുകൊണ്ട് അവർ തന്നെ കുറെ പേരെ പിന്നെ ജോലി പഠിപ്പിച്ചുകൊണ്ട് വലിയ വലിയ നിലയിലേക്ക് എത്താനായിട്ടുള്ള ഒരു ഒരു ഒരു ട്രെൻഡാണ് ഇപ്പോഴത്തെ ഒരു ഒരു ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ ഒരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ് ഓഫ് മാനേജ്മെന്റ് IIM, നമുക്കറിയാം ലീഡിംഗ് ബിസിനസ് സ്കൂളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ് ഓഫ് മാനേജ്മെന്റിലെ അമൃതയ്ക്ക് അറിയാം എല്ലാ വർഷവും അവർക്ക് ഇഷ്ടംപോലെ പ്ലേസ്മെന്റ് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പ്ലേസ്മെന്റ് കിട്ടുന്ന പലരും ആ പ്ലേസ്മെന്റിന്റെ ഓപ്ഷനൊക്കെ ആ ഓഫർ ഒരു മാക്സിമം ഒരു 4 മാസത്തേക്ക് അവരെടുത്തതിന് ശേഷം അവരത് പഠിച്ചതിന് ശേഷം അവർ തനിയെ മറ്റൊരു ബിസിനസ് അങ്ങ് തുടങ്ങുകയാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ലോൺ ഫെസിലിറ്റീസും കാര്യം മുദ്ര അങ്ങനെയൊക്കെയുള്ള ലോണൊക്കെ ഉള്ളത് കാരണം ചെറുകിട രീതിയിൽ ഇവർ ആദ്യം തുടങ്ങിയതിന് ശേഷം അത് വളരെ നല്ല കഴിവുള്ളവരാണെങ്കിൽ അത് വളരെ വലിയ ബിസിനസ് സംരംഭമായിട്ട് മാറ്റാനായിട്ട് അവർക്ക് സാധിക്കും. ഇതിലെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്, അവർ സ്വയമേ പല സബ്ജക്റ്റുകൾ പഠിക്കുന്ന വഴിയായിട്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ കണ്ടമട ഡ്രാസ്റ്റിക്കലി അങ്ങ് ഉയരുക ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവർ വിചാരിക്കുന്നത് ഞാനതിനെ വല്ലവരുടെയും മുന്നിൽ പോയി ഒപ്പിട്ട് അവർ പറയുന്ന കേൾക്കുന്നത് എനിക്ക് തന്നെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്, എനിക്ക് തന്നെ പല എക്സ്ട്രാ സ്കില്ലുകളുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നു, അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നു, അങ്ങനെ ഞാൻ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു.
6: ശരിക്കും സർ, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കിടക്കുകയാണ്, പിന്നെ വേണ്ടത് നമുക്ക് മനസ്സാണ് അല്ലേ, അത് ചെയ്യാനുള്ള ഒരു
5: അമൃത പറഞ്ഞത് വളരെ 100% കറക്റ്റ്. നമ്മളിപ്പം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് പഠിച്ചിട്ട് വന്ന ഒരുത്തനാണെങ്കിൽ പോലും അവന് സ്വയമേ എനിക്കിത് പറ്റും, ഐ ക്യാൻ ആൻഡ് ഐ വിൽ എന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തന്റെ അവൻ ഇല്ലെങ്കിൽ അവൻ ഓരോടത്ത് ഒന്നും ആകാൻ
6: പോകും.
5: അപ്പൊ നമുക്കറിയാം ചില IAS പ്രശോഭിക്കും, ചില IAS ഏതെങ്കിലും ഒരു സെക്രട്ടറിയുടെ അവിടെ നിന്ന്
6: പോകും
5: അല്ലേ. അപ്പൊ അതാണ് ഇത്ര ഉള്ള കാര്യം, ആ കോൺഫിഡൻസ് ലെവലാണ്.
6: ഓക്കെ സാർ, താങ്ക് യു സർ. അടുത്തത്, എം ബി എ ഗ്രാജുവേറ്റ്സ് ജോലി സൃഷ്ടിക്കുന്നവരാകാൻ ആവശ്യമായ പ്രധാന സ്കിൽസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്?
5: നല്ലൊരു ചോദ്യമാണ്. അതിനകത്തുള്ളത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ല് വേണം. അതായത് നമ്മൾക്ക് ചില കഴിവുകൾ ഉണ്ടെന്നും നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള ചില മേന്മകളും കഴിവുകളും നമുക്കുണ്ടെന്ന് ആദ്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ വളർത്തിയെടുക്കണം ആദ്യം തന്നെ. എനിക്കിത് ചെയ്യാൻ പറ്റും 100%. അപ്പൊ നമുക്ക് ഒത്തിരി ഒത്തിരി ചരിത്രങ്ങളുണ്ട്, 100, 100, 200 പ്രാവശ്യം തോൽവി ഏറ്റു വാങ്ങിയിട്ടും വീണ്ടും മുന്നോട്ട് പോയ ഒരു വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ടുണ്ട്. ആ തലത്തിൽ നമ്മൾ ചിന്തിക്കാൻ
6: ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ളത്
5: എപ്പോഴും നമുക്കറിയാം. ഒരു കുട്ടി കുഞ്ഞുനാളിൽ അവനെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീഴും, പക്ഷെ അവന്റെ അമ്മ ഒരിക്കലും അവനോട് വേണ്ടെന്ന് പറയത്തില്ല, വീണ്ടും അമ്മ പറയും എഴുന്നേക്കടാ, വീണ്ടും അവൻ താഴെ വീഴും. അങ്ങനെ വീഴ്ചയിലൂടെയാണ് അവൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ എത്ര വീഴ്ച വന്നാലും ഞാൻ ഇതിനെ കൈയടക്കും, ഞാൻ ഇതിന്റെ മുകളിൽ കയറി താണ്ടവമാടും എന്നുള്ള ഒരു ചിന്ത മനസ്സിലുള്ളവർക്ക് ഈ ഒരു കഴിവുണ്ടാവും. അപ്പൊ അവൻ ആദ്യം ചെയ്യേണ്ടത് എനിക്കിത് പറ്റും, അപ്പൊ അതാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്. രണ്ടാമത് വേണ്ടത് ഇവന് ഇന്നൊവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് നൂതനം ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഇവനുണ്ടാക്കിയെടുക്കും. ഇപ്പൊ നമ്മളിപ്പം നിസ്സാരമായിട്ട് ഏത് കാര്യത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ലേഡീസിന് ടൂ വീലർ ഇല്ലായിരുന്നു, പിന്നെ പലപ്പോഴും നമ്മൾ സർവേ നടത്തി ലേഡീസിന്റെ അടുത്ത് പോയി ചോദിച്ചു എന്താണ് നിങ്ങൾ ടൂ വീലർ ഓടിക്കാത്തത്, അപ്പൊ അവർ പറയുന്ന മറുപടി ഇതാ ഗിയറൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക്
6: എപ്പോഴും.
5: അപ്പൊ ഈ ഒരു സ്റ്റഡി, ഈ ഒരു ഡേറ്റ കമ്പനിക്ക് കൊണ്ട് കൊടുത്ത് അവർ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. സ്റ്റഡി ചെയ്യാൻ തുടങ്ങി കുറെ നാളത്തെ സ്റ്റഡിക്ക് ശേഷം അവർ ഗിയർ ഇല്ലാത്ത ടൂ വീലർ ഫോമാക്കി. ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ ആദ്യമേ നമ്മുടെ വീട്ടിൽ ലാൻഡ് ഫോൺ ആയിരുന്നു, അത് നമുക്ക് എടുത്തോണ്ട് നടക്കാൻ പറ്റുകയില്ല. ഇപ്പൊ വേറെ ഒരു സാധനം നമുക്ക് പോകേണ്ടി നടക്കാൻ പറ്റും എന്ന് പറയുന്ന ഇന്നൊവേഷൻ അതല്ല, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി പുതിയ പുതിയ അഡ്വാൻറ്റേജോടുകൂടി പുതിയ പുതിയ സംരംഭങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാനൊരു കഴിവ് നമുക്ക് വേണം. അപ്പൊ ഇന്നൊവേഷൻ. ഇനി നമുക്ക് വേണ്ട എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് സ്കില്ല് വേണം. ക്വാളിറ്റിയോടുകൂടി ലീഡർഷിപ്പ് സ്കില് എന്ന് പറയുമ്പോൾ എന്റെ കീഴിൽ ഒരു 10 പേരുണ്ട്. ഈ 10 പേരെ ഒരുമിപ്പിച്ചുകൊണ്ട് അവരുടെ ടാർഗറ്റിലേക്ക് അവരെ എത്തിക്കാനായിട്ട് ഞാൻ എത്രത്തോളം കഴിവുള്ളവനാണ്, അതാണ് എന്റെ ലീഡർഷിപ്പ് സ്കില്.
6: അപ്പൊ
5: ലീഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരാള് കേക്കരനായരനാണ്. അപ്പൊ കേരളത്തിലെ കേക്കരനായരനാണ് കോൺഗ്രസിന്റെ വലിയൊരു ശില്പി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്, അണിയിലുള്ളവരെ തൃപ്തിപ്പെടുത്താനും അവർക്ക് നല്ല നല്ല സംരംഭങ്ങൾ കൊടുത്തുകൊണ്ടും മേലേക്കടയിലേക്ക് വരാനും ഒക്കെ അദ്ദേഹത്തിന് വലിയൊരു കഴിവാണ്. അതുപോലൊരു കഴിവ് നമുക്കും ഉണ്ടായെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. മെയിൻ ആയിട്ട് ഇന്നൊവേഷൻ, പിന്നെ ലീഡർഷിപ്പ് സ്കില്, പിന്നെ ഈ പറഞ്ഞ പോലെ മാനേജർ സ്കിൽസ്, ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. പിന്നെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് നമുക്കിപ്പം ഒരു നിസ്സാരൊരു കാര്യം, ഒരു ഇലക്ഷൻ, ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിലെ ഒരു ഇലക്ഷൻ, ആ ഇലക്ഷനെ കുറിച്ച് നമുക്ക് ഒരു പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ കറക്റ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇനിയാളിവിടെ ജയിക്കും. അതായത് ഇവിടുത്തെ പ്രോബ്ലംസ് അത് എത്രത്തോളം ഇതിനു മുമ്പിടുന്നവർ കറക്റ്റായിട്ട് ചെയ്തു, അങ്ങനെ ഒരു അനാലിസ്, അതിനെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഇന്നയാൾ ഇന്നതൊക്കെ ചെയ്തു, ഇന്നയാൾ ഇത് ചെയ്തു. ആ ഒരു കഴിവാണ് നമുക്കുള്ളത്, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി. ആ പ്രോബ്ലം നമ്മുടെ മാത്തമാറ്റിക്കൽ പ്രോബ്ലം അല്ല, പല പ്രോബ്ലം നമ്മുടെ നിത്യജീവിതത്തിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലം ഞാൻ ഉദ്ദേശിച്ചത് മാത്സ് പ്രോബ്ലം നമ്മൾ കുറെ പിന്നെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്സ് പ്രോബ്ലം ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതത്തിന്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞു.
6: സാർ, എന്തായാലും ഒരു വിജയത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇപ്പൊ നമ്മളെ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വിജയത്തിലേക്കുള്ള ആദ്യ പടി എന്ന് പറയുന്നത് തോൽവി തന്നെയാണ് അല്ലെ, അതിൽ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. ഉറപ്പായിട്ടും അങ്ങനെ തോറ്റ് തോറ്റ് തോറ്റ് പിന്നെ നമ്മൾ നേടിയെടുക്കുന്ന വിജയത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്, മൂല്യമുണ്ടെന്ന് നമുക്ക് പറയാൻ
5: പറ്റും. ആ ചോദ്യത്തിന് ഞാനൊരു കാര്യം കൂട്ടിയാൻ ആഗ്രഹിക്കുന്നു. രാജീവ് നാരായണ സ്വാമി അറിയോ? IAS. അദ്ദേഹത്തിന് എന്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ അദ്ദേഹം 10-ാം ക്ലാസ് മുതൽ എഴുതിയ പരീക്ഷയ്ക്കെല്ലാം ഫസ്റ്റ് റാങ്ക്. നമ്മുടെ കോളേജിൽ കഴിഞ്ഞ ദക്ഷിണയ്ക്ക് അദ്ദേഹം ആയിരുന്നു.
6: അപ്പൊ
5: അദ്ദേഹം എഴുതിയ പരീക്ഷകൾക്കെല്ലാം അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ആൺകുട്ടിക്ക് 10-ാം ക്ലാസ് റാങ്ക് മേടിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്ത അദ്ദേഹം. അദ്ദേഹത്തിന് മുമ്പ് വരെ എപ്പോഴും നമ്മുടെ 10-ലെ 1, 2, 3 റാങ്ക് ഗേൾസിനായിരുന്നു. അപ്പൊ അത്രയധികം എല്ലാ എഴുതുന്ന പരീക്ഷകൾക്ക് എല്ലാ റാങ്ക് മേടിച്ച് രാജീവ് നാരായണ സ്വാമിയോട് ഇന്റർവ്യൂ നടത്തിയ സമയത്ത് അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഈ പരീക്ഷ ജയിക്കുന്നതും റാങ്ക് കിട്ടുന്നതിന് ഒരു സന്തോഷം തോന്നുന്നില്ല. അപ്പൊ ഞങ്ങൾ ഈ വെച്ച് എന്താണ് സാറേ അങ്ങനെ? അപ്പൊ പുള്ളി പറയാണ്, ദൈവാനുഗ്രഹത്താൽ എല്ലാ പരീക്ഷയും ഫസ്റ്റ് ചാൻസിൽ തന്നെ ഞാൻ നല്ല മാർഗോടുകൂടി റാങ്കോടുകൂടി പാസ്സാകുന്ന കാരണം തോൽവി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. തോൽവിയിലൂടെ ഞാൻ വിജയത്തിലേക്ക് വന്നിരുന്നെങ്കിൽ വിജയത്തിന് കൂടുതൽ കളർ കിട്ടിയായിരുന്നു.
6: ശരിയാണ്,
5: 3 പ്രാവശ്യം നമ്മൾ തോറ്റിട്ട് 4-ാം പ്രാവശ്യം ജയിക്കുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ട്രീറ്റ് ചെയ്യും. ഫസ്റ്റ് ചാൻസ് തന്നെ നമ്മൾ ജയിക്കുമ്പോൾ നമുക്ക് അത്രയില്ല, കാരണം നമ്മൾ പിന്നെ പിന്നെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നു. അപ്പൊ തോൽവിയിലുള്ള വിജയമാണ് ഫസ്റ്റ് ചാൻസിൽ ജയിക്കുന്നതിനെക്കാട്ടിൽ കളർ എന്നാണ് ഈ IAS ടോപ്പർ ആയിട്ട്
6: പറയുന്നത്. സാർ, ഞാനൊരു കാര്യം കേട്ട് ഒരു കാര്യം പറയായിരുന്നു, കാരണം എപ്പോഴും വിജയിക്കുന്നവർ, ഇപ്പൊ ഇദ്ദേഹത്തെ പോലെ, അത് ഞാൻ പറയുന്നില്ല, ഒരുപാട് പേരുണ്ട് വിജയം മാത്രം കൈവരിക്കുന്നവർ, ജീവിതത്തിൽ ഒരിക്കൽ പോലും തോറ്റിട്ടില്ലാത്ത ആളുകളുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് കൈവിട്ടാൽ, ഒരു തോൽവി സംഭവിച്ചാൽ, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം പോലും ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് അല്ലേ, തോൽവി ഇനിയും എനിക്കുള്ള ഒരു പാഠമാണ് അല്ലെങ്കിൽ അനുഭവമാണെന്ന് മനസ്സിലാക്കി ചെല്ലുന്നിടത്താണ് വീണ്ടും വിജയം ഇരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ എല്ലാവരെയും ഇന്ന് ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി വരുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ പോലും ചിലർക്ക് ചില തോൽവികൾ അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അല്ലേ, ഇപ്പൊ സാർ ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അപ്പൊ അവർക്ക് നമുക്ക് കൊടുക്കേണ്ട ഒരു ഉപദേശവും കൂടി അതാണ് അല്ലേ, കാരണം തോൽവികൾ വരണം, പക്ഷെ അതിൽ നിന്നേ നമ്മൾ പഠിക്കുക.
5: തീർച്ചയായിട്ടും. അതായത് നമുക്ക് മൈക്കിളാഞ്ചലോ തന്നെ പറഞ്ഞിട്ടില്ല, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശില്പിയായിരുന്നു. അതായത് ഒരു കല്ല് കിട്ടുമ്പോ, ഷേപ്പ് ഇല്ലാത്ത ഒരു കല്ല് കിട്ടുമ്പോ അദ്ദേഹം ആദ്യം പറയുന്ന ഒരു വാചകമുണ്ട്, ഈ ഷേപ്പ് ഇല്ലാത്ത ഈ കല്ലില് ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ എന്റെ ഉളിയും കൊട്ടുപടിയും കൊണ്ട് ആ സുന്ദരിയായ പെൺകുട്ടിയെ കൊത്തി പുറത്തെടുത്ത് നിങ്ങളെ കാണിക്കാൻ പോവാണ്. അപ്പൊ അവിടെ ഒരുപാട് കൊത്തുകൾക്ക് വിധേയമാകുന്നുണ്ട് ഈ കല്ല്, ഒരുപാട് അടികൾക്ക് വിധേയമാകും.
6: അങ്ങനെ
5: ഒരുപാട് ഇടിയും വെട്ടും അതുപോലെ തന്നെ കുത്തും കൊണ്ടതിന് ശേഷമാണ് സുന്ദരമായ രൂപം. അപ്പൊ തീർച്ചയായിട്ടും തോൽവി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. അതെല്ലായിടത്തും അങ്ങനെ. ഇപ്പൊ ഒരു ലെറ്ററിന്റെ കാര്യം അമൃത എന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിൽ പോസ്റ്റ് മാൻ ഒരു ലെറ്റർ കൊണ്ടുത്തരും. അത് ഒരുപക്ഷെ അമൃതയ്ക്ക് പി എസ് സിയിൽ കിട്ടുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു നല്ല ജോലിയുടെ ഒരു ഓഫർ ലെറ്ററാണ്. പക്ഷെ ആ ഓഫർ ലെറ്റർ അമൃതയുടെ മുന്നിൽ വരാനായിട്ട് അതിന് മുമ്പ് എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചു അല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിടുന്നു, മനുഷ്യനെ പുറത്ത് കയറി ചവിട്ടുന്നു, ട്രെയിനകത്തോട്ട് വലിച്ചെറിയുന്നു, മനുഷ്യനെ പുറത്ത് കയറി ചവിട്ടുന്നു, മഴ ചിലപ്പം കൊള്ളും, വെയിൽ കൊള്ളും, ഇതെല്ലാം കഴിഞ്ഞ് അമൃതയ്ക്ക് സന്തോഷമുള്ള ഒരു സാധനമായിട്ട് അത് മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ സന്തോഷം വേണോ, കുരിശ് വേണം. കിരീടം വേണമെങ്കിൽ കുരിശ് വേണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് തോൽവി നിർബന്ധമായിട്ട് ഉണ്ടാവണം. തോൽവിയിലൂടെ നമ്മൾ മുന്നോട്ട് വന്നെങ്കിൽ വിജയത്തിന് ഭംഗിയുണ്ടാവും.
6: ഓക്കെ സാർ, സാർ ഇനി എന്റെ അടുത്ത ഒരു ചോദ്യം, എം ബി എ വിദ്യാഭ്യാസം സ്റ്റാർട്ടപ്പ് കൾച്ചറിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്?
5: ഇന്ന് എം ബി എ വിദ്യാഭ്യാസമാണ് സ്റ്റാർട്ടപ്പ് കൾച്ചറിനെ പരിപോഷിപ്പിക്കുന്ന ഏക കോഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ അമൃത കേരളം നമ്മൾ ഏതൊരു മേഖലയിലേക്കും തുടക്കത്തിൽ ഒരു ജോലിക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ മിനിമം 6 മന്ത്സ് ട്രെയിനിങ് ആണ്. പക്ഷെ എം ബി എയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്, ഫോർത്ത് സെമസ്റ്ററിൽ പ്രോജക്ട് ഉണ്ട്. അത് ഫോർത്ത് സെമസ്റ്റർ പ്രോജക്ട് 2 മന്ത്സും സെക്കൻഡ് സെമസ്റ്ററിലെ 2 മന്ത്സ് ആണ്. അപ്പൊ 4 മന്ത്സ് ഇവര് ഓൺ ദ ജോബ് ട്രെയിനിങ് ചെയ്യുക. അതിന്റെ ഫലമായിട്ട് അവർക്കൊരു ഫർദർ ട്രെയിനിങ്ങിന്റെ ആവശ്യകത ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അല്പസ്വല്പം കഴിവ് അവർക്ക് ആർജിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ തനിയെ ചിന്തിച്ച് ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് എം ബി എക്കാരെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടപ്പിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എം ബി എ
6: സ്റ്റുഡൻസ് ആണ്.
5: കാരണം അവർ ഈ ഒരു പ്രോജക്ട് ഓൾറെഡി ചെയ്യുന്ന, പിന്നെ കേസ് സ്റ്റഡീസ് ഉണ്ട്, ഇവർക്ക് പല കമ്പനികളുടെയും കേസുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുന്നു. അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നമ്മളെങ്ങനെ ദൂരീകരണം ചെയ്യും എന്നുള്ളതിനൊക്കെ കുറിച്ച് അവർ പഠിക്കുന്നത് കാരണം ആ പ്രശ്നം അവർക്ക് ഒരു പരിധിവരെ സോൾവ് ചെയ്യാം.
6: അപ്പൊ
5: സ്റ്റാർട്ടപ്പ് സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എം ബി എ കുട്ടികൾക്കാണ് സ്റ്റാർട്ടപ്പിലെ ശോഭിക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സാമ്പത്തികത്തിന്റെ പ്രശ്നമുണ്ട്, അതിനെന്തെങ്കിലും ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന് അവർ മാർഗം കണ്ടെത്തിയേ
6: പറ്റും. റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും നമുക്ക് തുടരാം. 90.4 റേഡിയോ

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിൽ തിരുവല്ല മെക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ എം ബി എ ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസറും എം സി യൂണിവേഴ്സിറ്റി റിസർച്ച് ഗൈഡുമായ ഡോക്ടർ ജിമോൻ ജോസഫാണ് നമ്മളോടൊപ്പമുള്ളത്. കരിയർ കോമ്പസ് നമുക്ക് തുടരാം. സാർ, അടുത്ത ചോദ്യം, എം ബി എ പഠനം ഇന്നോവേഷനെയും അതുപോലെ ബിസിനസ് ഐഡിയ ഡെവലപ്മെന്റിനെയും എങ്ങനെ മെച്ചപ്പെടുത്തുന്നു?
5: അപ്പോൾ ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്, ബിസിനസ് ജനറേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും വരുന്നുണ്ട്. ഐഡിയ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമൃത, നിസ്സാരമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ തിരുവല്ല, നമ്മുടെ ഈ തോലശ്ശേരി സ്ഥിതി, നമ്മുടെ മാക്ഫാസ് കോളേജ്, ഇവിടെ നമ്മൾ വൈകുന്നേരം 4:45 കോളേജ് വിട്ട് പുറത്തിറങ്ങും. ഈ ഗേറ്റ് അങ്ങോട്ട് പുറത്തിറങ്ങി നമ്മൾ ഒന്ന് കാറാൽ പോയാൽ പറ്റത്തില്ല, നമ്മൾ പതുക്കെ നടക്കുന്നു. നടന്ന് നമ്മൾ തോലശ്ശേരി ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ തിരുവല്ല ബസ് സ്റ്റാൻഡ് വരെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നല്ലവണ്ണം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ വേണ്ട ഒരു മോഡറേറ്റ് ലെവലിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അനവധി ഐഡിയാസ് ഉണ്ടാവും. ഒന്നും ചിന്തിക്കണ്ട, നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു വേസ്റ്റ് കൂമ്പാരമുണ്ട്. നമ്മളങ്ങോട്ട് കുറച്ചും കൂടി ചെല്ലുമ്പോഴാണ് മട്ടീന റെസ്റ്റോറന്റിനൊക്കെ അവിടെ ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ മനുഷ്യർ കൊണ്ട് വേസ്റ്റ് അങ്ങ് കൂട്ടിയിടുക, എന്നാൽ ശരിക്കും നമ്മുടെ എം സി റോഡിന്റെ സൈഡാന്ന് വിചാരിക്കണം. പക്ഷെ പലരും അത് കാണുന്നുണ്ട്. ഈ കാണുന്നവർ തന്നെ ചിലപ്പോൾ അതിനകത്ത് വേസ്റ്റ് വരച്ചിടുന്നുണ്ടായിരിക്കും. പക്ഷെ അത് എങ്ങനെ ദൂരീകരണം ചെയ്യാം, എങ്ങനെ അത് മാറ്റാം എന്ന് ഐഡിയാപരമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ആശയം കിട്ടും. എന്റെ മനസ്സിൽ തോന്നിയൊരു ആശയം ഞാൻ പറയാം. നമുക്ക് ഈ കോളാമ്പിച്ചെടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ സാധനം നമ്മൾ മറ്റ് ചെടികളൊക്കെ വളരെ കഷ്ടപ്പെട്ട് നട്ടുപിടിപ്പിക്കുമ്പോൾ ഈ സാധനത്തിന് പ്രത്യേകതയുണ്ട്. ഇത് ചുമ്മാ വലിച്ചെറിഞ്ഞേച്ചാൽ മതി, ചെറിയ രീതിയിലൊരു തണുപ്പും ഇച്ചിരി ചൂടും കിട്ടാതെ വളർന്നു കയറിക്കോളും. അത് വളർന്നെങ്കിൽ പന്തലിക്കും, ഒരു മഞ്ഞ പുഷ്പമാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ചെറിയ ഒരു ചെറിയ ഐഡിയ ഞാൻ പറയാം. എന്റെ എളിയ ബുദ്ധിക്ക് തോന്നിയ ഐഡിയ, നമ്മൾ ഈ കുറെ കമ്പുകൾ ഇങ്ങനെ ഈ കോളാമ്പിച്ചിരിയുടെ കുറെ കമ്പുകൾ പീസാക്കി കൊണ്ടുവന്നിട്ട് ചുമ്മാ ഈ വേസ്റ്റ് കുമ്പാരത്തോട് വലിച്ചെറിഞ്ഞു നോക്കി, ഒരു 2 മാസം കഴിയുമ്പം അത് വളർന്ന് പുഷ്പിച്ച് പുഷ്പങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന കാണാം. ഈ പുഷ്പങ്ങൾ അങ്ങനെ ഇവിടെ നിൽക്കുമ്പം മര്യാദ ഉള്ളവനും മനസാക്ഷി ഉള്ളവനും വേസ്റ്റ് വരെ ഇവിടെ
6: അറിയത്തില്ല.
5: അപ്പൊ നമ്മൾ അതിനകത്ത് പോയി കൈയിട്ട് വരണ്ട, മുനിസിപ്പാലിറ്റി അഭിപ്രായം തേടാൻ പോകണ്ട, മറ്റൊരു ഏജൻസികളും വിളിക്കേണ്ട, തൊഴിലുറപ്പുകാരെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അത് നമുക്ക് ആവശ്യമുള്ള, പിന്നെ ഐഡിയ ജനറേഷനിലൂടെ നമുക്ക് കിട്ടുന്ന എന്താ, ബിസിനസ് ജനറേഷൻ, ബിസിനസ്സിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്നാണ്
6: സാർ എന്റെ അടുത്ത ചോദ്യം. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മുടെ മെക്ഫാസ്റ്റ് കോളേജിൽ എങ്ങനെ എം ബി അഡ്മിഷൻ എടുക്കാൻ സാധിക്കും?
5: നമുക്ക് ഈ വർഷം മുതൽ ഓട്ടോണമസ് ആണ്.
6: അപ്പൊ
5: കഴിഞ്ഞ വർഷം വരെ എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രോഗ്രാം, യൂണിവേഴ്സിറ്റിയിലെ നമ്മൾ അഫിലിയേറ്റ് ചെയ്തു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റി ആയിരുന്നു നമ്മുടെ എം ബി എയുടെ കംപ്ലീറ്റ് എക്സാംസും ഡിഗ്രി സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഈ വർഷം മുതൽ നമ്മൾ ഓട്ടോണമസ് സ്റ്റാറ്റസിലേക്ക് വന്നിരിക്കുകയാണ്. ഓട്ടോണമസ് സ്റ്റാറ്റസിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് അക്കാഡമിക്സ് കാര്യങ്ങളിലെ പൂർണ്ണ അധികാരം നമുക്കുണ്ട്, പൂർണ്ണ അവകാശം നമുക്കുണ്ട്. അപ്പൊ പരീക്ഷ നടത്താനും സിലബസ് മാറ്റാനും കുറയ്ക്കാനും നല്ല നല്ല സിലബസ് ഇൻക്ലൂഡ് ചെയ്യാനും ഒക്കെ ഉള്ള റൈറ്റ് നമുക്കുണ്ട്, അധികാരം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളാണ് പരീക്ഷ നടത്തുന്നത്, നമ്മളാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്, വാല്യുവേഷൻ മറ്റു കാര്യങ്ങളെല്ലാം കോളേജിൽ തന്നെയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ എല്ലാവർക്കും ഈ ഒരു സ്റ്റാറ്റസ് കൊടുക്കത്തില്ല. യു ജി

0: സ്റ്റാറ്റസ് കിട്ടിയതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ എക്സാംസ് ഒക്കെ കൃത്യമായിട്ട് ഇവിടെ നടത്താം. അതുകൊണ്ടുള്ള ഗുണം എന്താ, നമുക്കറിയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 വർഷത്തെ കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ 3 വർഷമാവും സർട്ടിഫിക്കറ്റ് ആയി
1: കിട്ടും.
0: അതെ, ഇതെന്ന് പറയുന്നത് നമ്മൾ സമയബന്ധിതമായിട്ട് തന്നെ കൃത്യമായിട്ട് പരീക്ഷകളെല്ലാം അങ്ങ് കൃത്യം നടന്നു പോവുക, റിസൾട്ടും എല്ലാം പറഞ്ഞ പോലെ അക്കാഡമിക് കലണ്ടർ പ്രീ ഡിറ്റർമൈൻഡ് കലണ്ടർ പ്രകാരം പരീക്ഷകളും റിസൾട്ടും എല്ലാം കടന്നു പോവുക. അതിനുശേഷം നമ്മുടെ ഈ പരീക്ഷകളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റി. ഇതാണ് ഓട്ടോണോസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലെ തന്നെ നമുക്ക് പിന്നെ എം ബി എക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള 2 എസൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് അത്യന്താപേക്ഷിതമാണ്. അത് കൂടിയ തീരും. അത് ഒന്ന്, ഡിഗ്രിക്ക് മിനിമം 50% മാർക്ക് വേണം,
1: 50%
0: മാർക്ക് വേണം, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ എസൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് കെ മാറ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമ്മൾ പാസ്സാണ്. കെ മാറ്റ് അത് കേരള ബോർഡിലെ നടത്തുന്ന അഭിരുചി ടെസ്റ്റ്, അതായത് നമ്മൾ മാനേജ്മെന്റിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുട്ടിക്ക് അവനെ ഇതിനുള്ള ഒരു കഴിവുണ്ടോ യോഗ്യതയുണ്ടോ എന്ന് അളക്കുന്ന ഒരു എളിയ എക്സാമാണ് കെ മാറ്റ്. ഇത് രണ്ടും ക്ലിയർ ആയിക്കില്ലെങ്കിൽ എനിക്കോ അമൃതയ്ക്കോ നമ്മുടെ നരേന്ദ്രമോദിക്ക് പോലും അവനെ അഡ്മിഷൻ ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ 2 എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇപ്പം അവർക്ക് വലിയ ഇംഗ്ലീഷ് നോളജ് ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇത് കഴിഞ്ഞ് അവരത് ക്ലിയർ ചെയ്ത് പഠിക്കാൻ തുടങ്ങുന്നു. 4 സെമസ്റ്ററിലായിട്ടാണ് എം ബി എ നടക്കുന്നത്. അപ്പം ഏകദേശം 1-6 മാസത്തോളം ഒരു സെമസ്റ്ററിൽ നമുക്ക് കാലാവധി കിട്ടുന്നു. അങ്ങനെ ടോട്ടൽ 1 24 മാസം നമുക്ക് 2 വർഷമായിട്ട് 24 മാസം നമുക്ക് കിട്ടുന്നു. ഇതിനുള്ളിലാണ് ഞാൻ നേരത്തെ അമൃതയോട് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു സെക്കൻഡ് സെമസ്റ്റർ ശേഷം ഒരു 2 മന്ത്സ് അവർക്ക് മറ്റു പല കമ്പനികളിൽ പോയി നേരിട്ട് കാര്യങ്ങൾ പഠിക്കുന്നു. പക്ഷേ 4th സെമസ്റ്ററിൽ ഇതുപോലെ തന്നെ അവർ പ്രോജക്ട് ചെയ്യുന്നു. പ്രോജക്റ്റും ഇന്റേൺഷിപ്പും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇന്റേൺഷിപ്പിന് നമ്മൾ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ അമൃത ഇവിടുത്തെ എം ബി എ സ്റ്റുഡന്റ് ആണെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ ശേഷം അമൃതയ്ക്ക് ഇഷ്ടമുള്ള ഒരു നല്ല കമ്പനി ചൂസ് ചെയ്യും. അത് ഇന്റർനാഷണൽ ആയിക്കോളട്ടെ, നാഷണൽ ആയിക്കോളട്ടെ, റീജിയണൽ ആയിക്കോളട്ടെ, അവിടെ ചെന്ന് 2 മാസം ആ കമ്പനിയിലെ അമൃത അവിടുത്തെ ഒരു പാർട്ട് ടൈം എംപ്ലോയി ആയിട്ട് തന്നെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അവിടെ എന്ത് നടക്കുന്നു, അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, അവരുടെ പ്രൊഡക്റ്റ് എന്താണ്, പ്രൊഡക്ഷൻ എന്താണ്, മാർക്കറ്റ് ഷെയർ എന്താണ്, അവരുടെ കോമ്പറ്റീറ്റീവ്സ് ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ ഡിപ്പാർട്ട്മെന്റ്സുകൾ, ഇതെല്ലാം അമൃതം മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് രൂപത്തിലാക്കി നമ്മുടെ കോളേജിൽ കൊണ്ട് കൊടുക്കുന്നു. അത് യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെന്റ്. അപ്പം അവിടെ വേറെ കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പിന് പോകുമ്പം ചില കമ്പനികൾ സ്റ്റൈപ്പൻഡ് നമുക്ക് തരാറുണ്ട്.
1: ഫോർ
0: എക്സാമ്പിൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊക്കെ ഇന്റേൺഷിപ്പിന് പോകുന്നവർക്ക് പെർ മന്ത് 1000 rupees ഒക്കെ പിള്ളേർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ 2 മാസം 20,000 അവർക്ക് കിട്ടും. അത് അവർക്കൊരു വലിയ കാര്യമല്ലേ. ഐ എം എലൊക്കെ എല്ലാവരും ഈ സ്റ്റൈപ്പൻഡോട് കൂടിയാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ
1: പോകുന്നത്.
0: അപ്പൊ അങ്ങനെ നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യുന്നു. പ്രോജക്ട് എന്ന് പറയുന്നത് പ്രോബ്ലം ഓറിയന്റഡ് ആണ്. നമ്മളൊരു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരം ഒരു കമ്പനിയെ പറ്റി പഠിക്കുന്നതാണ്. ഓക്കെ, അതിന്റെ ഡിപ്പാർട്ട്മെന്റ് അവിടെ എന്ത് നടക്കുന്നു അത്
1: പഠിക്കുന്നു.
0: പക്ഷെ പ്രോജക്ട് അങ്ങനെയല്ല. നമ്മള് പ്രോജക്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് എം ബി എയുടെ മേജർ ഏരിയാസ് എന്ന് പറയുന്നത്, നമ്മളിപ്പം എം എസ് സി ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന പോലെ എം ബി എക്ക് കൊണ്ട് നമുക്ക് ഈ ഏരിയാസ് മേജർ, ഒന്ന് മാർക്കറ്റിംഗ്, രണ്ടാമത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മൂന്നാമത്തത് പ്രൊഡക്ഷൻ, 4 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫിനാൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട 4 മേഖല. അപ്പൊ ഇത് ഈ 4 മേഖലകളിലെ ഏതെങ്കിലും നമ്മൾ 1 or 2 ഇലക്റ്റീവ് ആയിട്ട് എടുക്കും, നമ്മൾ ഓപ്ഷൻ ആയിട്ട് എടുക്കും, തേർഡും ഫോർത്തും. അതിൽ നമ്മൾ ഒരു പ്രോബ്ലം കണ്ടെത്തും. ഇപ്പൊ ഫിനാൻസ് ഒക്കെ നമുക്ക് അമൃതയ്ക്ക് അറിയാം, ഈ ചില ബാങ്കുകളൊക്കെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ മാനേജർ പറയും ആ ബാങ്ക് പൂട്ടാൻ പോകുന്ന പറയും. അപ്പൊ നമ്മളീ എന്താ സാറേ, എല്ലാരും പൈസ എടുത്തോണ്ട് പോകണം, ഒരെണ്ണം പോലും തിരിച്ചടയ്ക്കുന്നില്ല. എഡ്യൂക്കേഷൻ ലോണെ സംബന്ധിച്ചിടത്തോളം അമൃത ഇവർക്ക് കൊളാട്ടൽ ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് പിന്നെ നമ്മളീ പറയത്തില്ല, ഈട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രമാണം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരം പഠിക്കുന്ന കോളേജിലെ സർട്ടിഫിക്കറ്റ് ഇപ്പം കാണിച്ചു വെച്ചാൽ
1: ഇവന്
0: ലോൺ കൊടുക്കണമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ തലമുറയുടെ സ്വഭാവം അമൃതയ്ക്ക് അറിയാവില്ല. 10,000 ശമ്പളം അവന് കിട്ടിക്കഴിഞ്ഞാൽ 8,000 മൊബൈൽ ഫോൺ മേടിക്കും. അവന് സമ്പാദ്യം ഒന്നുമില്ല, എല്ലാം അടിച്ചുപൊളിയാണ്. അതിന്റെ ഫലമായിട്ട് ഇവൻ ഈ ലോൺ എടുത്ത് പഠിച്ച ആ പണം ബാങ്കിന് തിരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാണ്. അവൻ നോക്കിയിരിക്കണം, എഴുതി തള്ളുന്ന നോക്കിയിരിക്കണം. നമുക്ക് പണ്ടൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഹോം ലോണും വിദ്യാഭ്യാസ ലോണും ഒക്കെ ചിലപ്പോൾ എഴുതി തള്ളും അദാലത്തില്. അത് നോക്കി ഇവൻ ഇരിക്കുകയാണ്. അപ്പൊ അത് കാരണം ഈ ബാങ്കുകൾ പലതും കടക്കണിയുടെ പിന്നെ
1: വക്കീലാണ്.
0: അപ്പൊ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം, നമ്മുടെ ധനലക്ഷ്മി ബാങ്കിലെ മാനേജറായിട്ടിരുന്ന ഒരു ചേർത്തലയിലെ ഒരു സാറിന് എനിക്കറിയാം, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പം 3000 ശമ്പളവും 15-20 വർഷം ബാങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞൊരു മറുപടിയാണ് അദ്ദേഹത്തിന് 3000 ശമ്പളം. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്നെ കളിയാക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല സാറേ, സത്യം ഇതാണ്, പുള്ളി 7 പേർക്ക് ലോൺ കൊടുത്തു, 7 കുട്ടികൾക്ക് ഓസ്ട്രേലിയ പഠിക്കാൻ വേണ്ടിട്ട് ലോൺ കൊടുത്താണ്. നല്ലൊരു തുകയാണ് ലോൺ അനുവദിച്ചു കൊടുത്തു. ഇവര് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് നല്ല ജോലി കിട്ടിയിട്ട് സാർ എല്ലാ പ്രാവശ്യം വിളിക്കുക, ഇവരുടെ യാതൊരു പിടിയും നമുക്കില്ല, പ്രമാണം ഒന്നുമില്ല. ഇദ്ദേഹം എല്ലാ പ്രാവശ്യവും ഫോൺ വിളിച്ചും ഇവർ പൈസ തരാൻ തരാമെന്ന് പറഞ്ഞ് ഇട്ടിട്ടിട്ട്

0: അങ്ങനെ ഇപ്പൊ ഒരു വലിയ തുകയായിരിക്കാണ് അത് ഇദ്ദേഹത്തിന്റെ സാലറി പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ അദ്ദേഹം ഒത്തിരി വിഷമത്തോടെ എന്നോട് ഈ കാര്യം പറഞ്ഞു. ഇങ്ങനെ പല കുട്ടികളും, അപ്പൊ എന്നോട് സാർ പറഞ്ഞു വന്നതാണ്, സാർ എം ബി എ പഠിപ്പിക്കുന്ന അധ്യാപനല്ലേ, എം ബി എക്ക് പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടികളോട് ഇതും
1: കൂടെ
0: പണം മേടിച്ച തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയാറുണ്ട്. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ നമുക്ക് ജോലി കിട്ടി, നമ്മൾ അതിലേക്ക് അങ്ങ് പോകുന്നു. അപ്പോ നമുക്ക് ഈ പ്രോജക്ട് ഇന്റേൺഷിപ്പും ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഇപ്പൊ മാക്സ്ഫാഷൻ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ പ്ലേസ്മെന്റ് ഓപ്ഷൻസ്
1: ഉണ്ട്.
0: നമുക്ക് തേർഡ് സെമസ്റ്റർ മുതല് പല റിക്രൂട്ടേഴ്സ് നമ്മുടെ ക്യാമ്പസിൽ വരുന്നു. അപ്പൊ അവര് നല്ല കഴിവുള്ള കുട്ടികളെ അവര് എടുക്കുന്നു. അവർക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന് വേണേ ജോയിൻ ചെയ്യാം. ചിലർക്ക് പരീക്ഷ ഇനിയിപ്പോ നമ്മുടെ മാക്സ്ഫാഷന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ തേർഡ് സെമസ്റ്റർ ഒരു കുട്ടിക്ക് ഒരു ജോലി കിട്ടിയെന്ന് വെച്ചു, അവന് ജോലിക്ക് പോവാം. അവന് പോയിട്ട് പരീക്ഷയുടെ സമയത്ത് വന്ന് പരീക്ഷ എഴുതിയാ മതി,
1: അങ്ങനെ പറ്റൂലേ.
0: ഐ എം എൽ പറഞ്ഞു അവൻ അവിടുത്തെ ശമ്പളം കിട്ടും, ഇവിടെ വന്നാൽ അറ്റൻഡൻസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ജോലി ഉണ്ട്, അവനകത്ത് കൃത്യമായിട്ടുള്ള തെളിവുകൾ നമുക്ക് തരണം.
1: ചുമ്മാ
0: ജോലി കിട്ടി നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഉറങ്ങാൻ പറ്റത്തില്ല, നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കും. ഇന്ന ആൾക്ക് ഇന്ന സ്ഥലത്ത് ജോലി കിട്ടിയെങ്കിൽ അവന് ജോലി ചെയ്യാം. എന്നിട്ട് അവന് പരീക്ഷയുടെ സമയത്ത് കോളേജ് വരിക, പരീക്ഷ എഴുതുന്നു, അവന് സന്തോഷം.
1: പക്ഷെ
0: ഫസ്റ്റ് ടു സെമസ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ട്
1: പഠിക്കണം.
0: പിന്നെ നമുക്ക് തേർഡ് സെമസ്റ്ററിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റില് നമ്മള് പിന്നെ ഇന്റർവ്യൂവിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒട്ടനവധി റിക്രൂട്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ബൾക്കായിട്ട് നമ്മുടെ കുട്ടികളെ അബ്സോർവ് ചെയ്യുന്നുണ്ട്, അവര് ജോലി കിട്ടുന്നൊക്കെ ഉണ്ട്. നമ്മുടെ കെ പി എം ജി ഒക്കെ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ വന്ന് എടുക്കുന്നുണ്ട്, ബാങ്കുകൾ വരുന്നുണ്ട്, അങ്ങനെ പലതും വരുന്നുണ്ട്. നല്ല കഴിവുള്ള കുട്ടികൾ, അമൃത കേരള നമുക്ക് ഒരു കുട്ടിയെ നമുക്ക് പഠിപ്പിക്കാം, അവനെ പരീക്ഷ എഴുതിക്കാം, പക്ഷെ ഇന്റർവ്യൂവിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവൻ ആ റൂമിൽ കയറി കഴിഞ്ഞ് എങ്ങനെ പെർഫോം ചെയ്യും അതുപോലെ ആയിരിക്കും അവര് അവനെ എടുക്കുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ട്.
1: അപ്പൊ എന്തായാലും എം ബി എ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും മാക്സ്ഫാസ്റ്റ് തന്നെ അല്ലെ സെലക്ട് ചെയ്യണം എന്നാണ് ഞാനും റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ സാർ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എം ബി എ സ്റ്റുഡൻസിനെ സെൽഫ് എംപ്ലോയ്മെന്റിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
0: അപ്പൊ അത് ഇത് തന്നെയാണ്. ഈ കുട്ടികൾ എം ബി എ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു വലിയൊരു സന്തോഷം അങ്കുരിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ എന്തോ ആയി. അത് നമ്മൾ ഈ പറഞ്ഞ ഒരു അരഗൻസ് അല്ല കേട്ടോ, അഹങ്കാരമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സില് നമ്മൾക്ക് തോന്നുന്ന ഒരു ചെറിയൊരു ഒരു ഫീലാണ്, ഞാൻ ഇത്ര ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, തന്നെ ഒരു ബിസിനസ് തുടങ്ങിയാൽ എന്താ കുഴപ്പം, എനിക്ക് തന്നെ ജോലി ചെയ്യാം, അതിലുപരി ഞാൻ തനിയെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങും.
1: ഡയറക്ട് ബിസിനസ്സിലേക്ക് പോയാൽ എന്താണ്?
0: തീർച്ചയായിട്ടും അത് നമുക്ക് ഒത്തിരി എക്സാമ്പിളുകളുണ്ട്. നിസ്സാരം 10,000 രൂപ മൂലധനത്തിൽ തുടങ്ങി ലക്ഷാധിപതി ആയിട്ടുള്ള ആൾക്കാരുടെ ചരിത്രങ്ങൾ നമുക്ക് പലരുമുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന ഒരു വ്യക്തിത്വം, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അമൃത, അദ്ദേഹത്തിന്റെ ഷർട്ട് അദ്ദേഹത്തിന് കഴുകിയിട്ട് തേക്കാനായിട്ട് നിവൃത്തിയില്ല, തേപ്പൂട്ടിയില്ല. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്നറിയോ, ഷർട്ട് നമ്മള് ഒരു തേപ്പുകാരൻ തേച്ച് തരുന്ന പോലെ മടക്കും, അതിനുശേഷം അദ്ദേഹം വലിയ ന്യൂസ് പേപ്പർ എടുത്ത് അതിന്റെ പുറത്ത് വെക്കും. ന്യൂസ് പേപ്പർ ഇങ്ങനെ അടിക്കടിക്ക് അതിന്റെ പുറത്ത് വെച്ചിട്ട് ഷർട്ട് തേച്ചതിലാക്കിയിട്ട് ഷർട്ട് ഇട്ടുകൊണ്ട് പോയി ബിസിനസ് ചെയ്ത് ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഫിലിം പ്രൊഡ്യൂസറാണ് അദ്ദേഹം. പേര് ഞാൻ വെളിപ്പെടുത്താൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇനി അമൃത ആലോചിച്ച് നോക്കിയാൽ ഏതൊരു ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും ഏത് രീതിയിലും ഉയർന്നവരെ അമൃത ഒന്ന് പഠിക്കാമെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആണ്.
1: അതെ, ഒരുപാട് കഷ്ടപ്പാടുകൾ അതിന്റെ പിറകിലുണ്ട്,
0: ഒരു സംശയം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, അത് കഴിഞ്ഞാണ് അവര് 0 എന്ന് തുടങ്ങി അങ്ങനെയുള്ളവരെ രക്ഷപ്പെട്ടിട്ടുള്ളത്. ചിലർ പറയാറുണ്ട് അപ്പനും അമ്മയ്ക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, പക്ഷെ അവനത് തിന്നു മുടിക്കത്തേ ഉള്ളൂ, അവനൊന്നും ചെയ്യത്തില്ല, ഫ്രൂട്ട്ഫുള്ളി അവനൊന്നും ചെയ്യത്തില്ല, ഇന്നോവേഷൻ ഒന്നും ഉണ്ടാകത്തില്ല, കാരണം ഇഷ്ടം പോലെ സ്വത്തുണ്ട്. അപ്പം നമ്മൾ വിശപ്പറിയണം, സ്വന്തമായിട്ട് നമ്മുടെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയും ഇപ്പോഴത്തെ കാലത്തിലെ മാതാപിതാക്കളെ ഞാൻ പറയണം, മാതാപിതാക്കള് ഏതെങ്കിലും ഒരു ദിവസം മക്കൾക്ക് ഒരു നേരം ആഹാരം കൊടുക്കരുത്, അവന് വിശപ്പറിയണം. വിശപ്പറിഞ്ഞെങ്കിലേ അവൻ സ്വയമായിട്ട് അധ്വാനിക്കത്തുള്ളൂ, ചോറുണ്ടാക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അവൻ തയ്യാറാകത്തുള്ളൂ. ഇതൊക്കെയാണ് എന്റെ കോൺസെപ്റ്റ് അമൃത. നമ്മുടെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം വളരെ വ്യക്തമായ ചോദ്യങ്ങളാണ്, ഏറെക്കുറെ എനിക്കെല്ലാം കൃത്യമായിട്ട് പറയാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം.
1: തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട്, അതായത് നമ്മള് സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് സാറെ അത്രയും എക്സാമ്പിളോടുകൂടി തന്നെ നമുക്ക് വിവരിച്ചു തന്നത്.
0: അതിന്
1: ഞങ്ങളും നന്ദി പറയുകയാണ് സാർ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ ഒരുപാട് പേര് കടന്നു വരട്ടെ. സാർ പറഞ്ഞ പോലെ ഒരു ജോലിക്ക് അപ്പുറത്തേക്ക് ജോലി കൊടുക്കാനുള്ള ലെവലിലേക്ക് നമ്മളെടുത്ത വിഷയം അത് തന്നെയാണ്, അങ്ങനെ വരട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് സാർ. എന്നാലും ഓൾ ദ
0: ബെസ്റ്റ്.
1: റേഡിയോ മാക്സ്ഫാസ്റ്റ് 90.4 കരിയർ കോമേഴ്സിൽ ഇന്ന് MBAക്ക് ശേഷം തൊഴിൽ തേടുകയല്ല മറിച്ച് തൊഴിൽ നൽകുന്നവരാകാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും MG യൂണിവേഴ്സിറ്റി റിസർച്ച് ഗൈഡുമായ ഡോക്ടർ ജിമോൻ ജോസഫ് സാറാണ്. സാർ, ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കരിയർ കോമ്പസിൽ നിന്ന് ഞാനും ഇവിടെ പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924
1: നിലാമഴ

കടത്തു തോണിക്കാരാ, കറുത്ത തോണിക്കാരാ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9494730339975730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.
1: സീറോ ഡെലിവറി.
2: സീറോ ഡെലിവറി,
1: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
2: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
1: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
2: ഫോൺ 7012586661.
1: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ. Ready Macfast 90.4 Time set
3: 10 o'clock. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെയും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒ എൻ വി കുറുപ്പിന്റെ രചനയിൽ പിറന്ന ഒരുപിടി നല്ല മലയാള ഗാനങ്ങളാണ്. നമുക്കറിയാം, പ്രണയമായും വിരഹമായും ഗൃഹാതുര നൊമ്പരമായും നമ്മുടെ ചുണ്ടുകളൊക്കെ ഇന്നും മൂളാൻ കൊതിക്കുന്ന എത്രയോ സിനിമാ ഗാനങ്ങളാണല്ലേ അദ്ദേഹം രചിച്ചിട്ടുള്ളത്. മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന എത്രയെത്ര പ്രിയങ്കര ഗാനങ്ങളാണ് കവി ഒ എൻ വി കുറുപ്പ് നമുക്കായി സമ്മാനിച്ചിരിക്കുന്നത്. ചിലപ്പോഴവ ഓർമ്മകൾ ഒരു വട്ടം കൂടി മേയാൻ കൊതിക്കുന്ന തിരുമുറ്റത്തേക്ക് നമ്മളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകുമല്ലേ. ചിലപ്പോൾ ഇറ്റിറ്റു വീഴുന്ന നീർത്തുള്ളിയുടെ സംഗീതം പോലെ നഷ്ടപ്രണയത്തെ ഓർമ്മിപ്പിക്കുന്നു.

എഴുതിയ ഓരോ അക്ഷരത്തോടും ആത്മാർത്ഥ പുലർത്തുകയും അതിൽ കാവ്യഗുണം സന്നിവേശിപ്പിക്കണമെന്ന് നിർബന്ധം പുലർത്തുകയും ചെയ്ത ഗാനരചയിതാവായിരുന്നു ഒ എൻ വി കുറുപ്പ്. പാട്ടുകളെ കവിതയോടടുപ്പിച്ചു എന്നതായിരുന്നു ഒ എൻ വിയുടെ സിനിമാ ഗാനങ്ങളുടെ പ്രത്യേകതയെങ്കിൽ പച്ച മനുഷ്യരുടെ പതിവ് സംഭാഷണങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ നാടക ഗാനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്.

വാക്കിൽ വിരിഞ്ഞ കാവ്യ വസന്തമായിരുന്നു ഒ എൻ വി എന്ന് തീർത്ത് നമുക്ക് പറയാൻ പറ്റും. മൺവീണയിൽ കൂടണയുന്ന മൗനമായും സാഗരങ്ങളെ പാടിയുണർത്തുന്ന സാമഗീതമായും കാതിൽ തേന്മഴയായി പാടുന്ന കാറ്റും കടലുമൊക്കെയായി ഇദ്ദേഹത്തിന്റെ കവിതകൾ നമ്മൾ മലയാളികളുടെ ആത്മാവിനെ മുട്ടിവിളിച്ചുകൊണ്ടേയിരിക്കും. കാലം ഇനി എത്രയൊക്കെ മുന്നോട്ട് പോയാലും ഒരു ദിവസമെങ്കിലും ഒ എൻ വി സാറിന്റെ ഒരു ഗാനമെങ്കിലും കേൾക്കാത്ത ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവില്ല അല്ലേ? കാരണം നമ്മളൊക്കെ ഹൃദയത്തോട് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിനോട് അത്രത്തോളം അലിഞ്ഞു നിൽക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ ഓരോ

ഒത്തിരി ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. ഓ എൻ വിയെ വലിയവനാക്കിയത് ഒരിക്കലും അവാർഡുകളല്ല, അദ്ദേഹത്തിന്റെ വരികളിൽ ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു. ഒരു അമ്മയുടെ സ്നേഹം, ഒരു പ്രണയയുടെ നിശബ്ദത, ഒരു കുട്ടിയുടെ നിർമ്മലത, ഒരു മനുഷ്യന്റെ പോരാട്ടം. ഒ എൻ വി സാറിന്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് സംഗീതം മാത്രമല്ല, നമ്മൾ കേൾക്കുന്നത് നമ്മുടെ സ്വന്തം ജീവിതമാണെന്ന് പോലും തോന്നിപ്പോകും.

മലയാള സിനിമയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പാട്ടുകൾ എഴുതിയില്ല, അദ്ദേഹം കവിതകളെ സംഗീതത്തിലേക്ക് മാറ്റി. ഓരോ പാട്ടും ഒരനുഭവമായി, ഓരോ വരിയും ഒരു ദൃശ്യമായി നമുക്ക് തോന്നി. പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതൊരിക്കലും കൂടുതലായിരുന്നില്ല, ഒരു പൂവിൻ്റെ മണമായി, ഒരു കാറ്റിൻ്റെ സ്പർശമായി നമ്മളോടൊപ്പം ചേർന്നവയാണ് ഓരോ പാട്ടുകളും.

ഗായകർക്കു വേണ്ടി ഗാനം എഴുതിയ കവി ഒ എൻ വി കുറുപ്പ് തന്നെയാണ്. 200-ൽ പരം ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം ഗാനരചന നിർവഹിച്ചു. ഒടുവിൽ എഴുതിയത് 2015-ൽ കാംബോജി എന്ന സിനിമയ്ക്കായിരുന്നു. ഇപ്പോൾ നമ്മളോടൊരാൾ ചോദിക്കുകയാണ്, ഏതാണ് ഒ എൻ വി സാർ രചിച്ച പാട്ടുകളിൽ ഏറെ ഇഷ്ടമെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ചോദ്യമായി പോകുമല്ലേ. ഏതാണെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്.

ശ്രീ അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. ഒരു ദിവസം ഭൂമി എന്ന ഈ വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എന്റെ ഏറ്റവും ചൈതന്യവത്തായൊരംശം ഞാനിവിടെ ഉപേക്ഷിച്ചു പോകും, അതാണെന്റെ കവിതയെന്ന് ജ്ഞാനപീഠം ഏറ്റുവാങ്ങവേ ഒ എൻ വി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിരുന്നു. ആ കവിതകളുടെ പ്രഭയിൽ ലോകത്തിന് കൂടുതൽ തെളിച്ചമുണ്ട്.

പൊയ്മയുടെ പാട്ടുകളിൽ കേവലം താളം മാത്രമല്ല, ആഴമേറിയ ആശയങ്ങളും ദാർശനികതയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ വരികൾ ലളിതവും എന്നാൽ മനോഹരവുമായിരുന്നു. മലയാളത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയഗാനങ്ങളിൽ പലതും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നതുമാണ്.

വിരഹത്തിന്റെ വേദനയും പ്രണയത്തിന്റെ മാധുര്യവും അദ്ദേഹത്തിന്റെ വരികളിൽ വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു. പ്രകൃതിയെ വർണ്ണിക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവുമായിരുന്നു. മരങ്ങളും പക്ഷികളും പുഴകളും അദ്ദേഹത്തിന്റെ കവിതകളിൽ കഥാപാത്രങ്ങളായി വന്നു.

പ്രായത്തിന് പരിധിയില്ലെന്നാണ് ഒ എൻ വി പറഞ്ഞിട്ടുള്ളത്. വരികൾ എഴുതാൻ ഹോട്ടലിൽ മുറിയെടുക്കണമെന്നോ മുഹൂർത്തം നോക്കി ഉണരണമെന്നോ തോന്നിയിട്ടുമില്ല. ഉള്ളിലുള്ളത് വീട്ടിലിരുന്ന് തന്നെ വരികളാക്കി മാറ്റി മലയാളത്തിൻ്റെ പ്രിയ കവി. ഇന്നും അദ്ദേഹത്തിൻ്റെ ഓരോ ഗാനങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ജീവിതം തന്നെ പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യൂലേ. ചിലപ്പോൾ നമ്മുടെയൊക്കെ ആ ഒരു ഗ്രാമമായിക്കോട്ടെ അല്ലെങ്കിൽ പ്രണയമായിക്കോട്ടെ നമ്മളൊക്കെ കടന്നു പോയിട്ടുള്ള ഏതോ ഒരു നിമിഷം പോലെ നമുക്ക് പല പാട്ടുകളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഒ എൻ വി സാറിൻ്റെ ചില പാട്ടുകളാണ് മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേട്ടത്. ഇന്ന് ഈ ഗാനങ്ങൾ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.